0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: മൂടില്ല, ഒന്നിനൊരു ഉഷാറില്ല, മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. വല്ലാത്തൊരു ദിവസം, മോശം ദിവസം, ഇതൊക്കെ ചില ദിവസങ്ങളിൽ നാം പറയാറുള്ളതാണ്, പരിതപിക്കാറുള്ളതാണ്. ഇന്നൊന്നിനും തോന്നണില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യവുമാകാം. പക്ഷേ ആ മടുപ്പ് തകർക്കേണ്ടതും മുറിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മാത്രം ബാധ്യത. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും കടമകൾ കൊണ്ടും ആ മടുപ്പിൻ്റെ മൂടുപടത്തെ നമുക്ക് വലിച്ചു കീറാനാവും, ദൂരേക്ക് എറിഞ്ഞു കളയാനാവും. നാം തിരിച്ചറിയേണ്ടത് ഓരോ ദിവസവും നന്ദിപൂർവമായ സ്മരണയോടെ വേണം ആരംഭിക്കാൻ. ജീവനാകുന്ന, ആരോഗ്യമാകുന്ന, ഇക്കാണുന്ന സന്തോഷമാകുന്ന എല്ലാം നൽകുന്ന ഒരു പ്രഭാതം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. അതുകൊണ്ട് തന്നെയാണ് പല വിശ്വാസങ്ങളിലും ഉണർന്നാൽ ഉടൻ തന്നെ ചൊല്ലേണ്ട ശ്ലോകങ്ങളും പ്രാർത്ഥനകളും ഒക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശ്ലോകങ്ങളും വാക്യങ്ങളും ചൊല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദിവസത്തിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാനുള്ള ഒരു രൂപഭാവം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയാൽ ഏത് മുഷിപ്പുള്ള ദിവസത്തിലും ഏത് മടുപ്പുള്ള ദിവസത്തിലും തിളങ്ങുന്ന ഒരു രേഖ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയും. ആ രേഖയിലേക്ക് നാം പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പാകെ മാറും. ചിലപ്പോൾ ആ രേഖ നല്ലൊരു പുസ്തകമാകാം, ചിലപ്പോൾ ഒരു സേവനമാകാം, ചിലപ്പോൾ ചില ഓർമ്മകളാകാം, ചില കൂടിക്കാഴ്ചകളാകാം, ചില സന്തോഷങ്ങളാകാം, ചില വാട്സപ്പ് മെസ്സേജുകളാകാം. ഇങ്ങനെയൊക്കെ അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അത് തിരിച്ചറിയാവുന്നത് നമുക്ക് മാത്രമാണെന്ന് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ മുഷിപ്പും മടുപ്പും നമുക്ക് വലിച്ച് ദൂരേക്കെറിയാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നല്ല ഊർജ്ജസ്വലമായി ഓരോ പ്രഭാതത്തെയും കരുത്തുള്ള പ്രഭാതങ്ങളാക്കി മാറ്റാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടേറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ് കേട്ടോ. അതായത് ഇന്ന് June 18 വളരെയധികം ഒരു ചെറിയൊരു മഴയും ചെറിയൊരു തണുപ്പും എന്നാൽ ചെറിയൊരു ചൂടും ഒക്കെയുള്ള ഒരു പ്രഭാത

ത്തിലാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. എന്താണ് ഇന്ന് അല്ലേ, ഓരോ മാസങ്ങളും ഓരോ ദിവസങ്ങളും ഇങ്ങനെ ദാ പറയുന്നത് പോലെ ഇങ്ങനെ സ്പീഡിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പം ജൂണായി, ജൂൺ 1 നമ്മൾ തുടങ്ങിയാന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ജൂൺ 18 ഏകദേശം ഏതാണ്ട് ഒരു മാസത്തിൻ്റെ ഒരു പകുതി കഴിഞ്ഞു, പകുതി കഴിഞ്ഞ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇന്ന് ഓണാട്ടുകാരെ പാസഞ്ചറിൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു വിഷയത്തെക്കുറിച്ചിട്ടാണ്. അതായത് ഇന്ന് എന്താണ് നമ്മൾ ഓണാട്ടുകാരെ പാസഞ്ചറിൽ എടുക്കുക എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പുഞ്ചിരിക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരുന്നത്. അതായത് ജീവിതത്തിൽ ഒന്ന് പുഞ്ചിരിച്ചാൽ, ഒന്ന് ചിരിച്ചാൽ ആ ചിരിക്ക് എത്രത്തോളം പ്രാധാന്യവും എത്രത്തോളം അർത്ഥവും ഉണ്ടെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക അല്ലേ. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിലൊക്കെ പുഞ്ചിരിക്ക് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഒരു മുഖഭാവം മാത്രമല്ല പുഞ്ചിരി എന്ന് പറയുന്നത്, അത് മനുഷ്യർ തമ്മിലുള്ള ഒരു ആശയത്തിൻ്റെ ഏറ്റവും ലളിതവും എന്നാൽ വളരെയധികം ശക്തവുമായ മാറ്റമാണ് അല്ലേ. അതായത് നമ്മൾ ഒരു പുഞ്ചിരി എന്ന് പറയുമ്പം ഒരു ലളിതവും ശക്തവുമാണെന്ന് പറയുമ്പോൾ പോലും നമുക്ക് പരിചയമുള്ള ആളെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുക. അതേസമയം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായ ആളുകളുമായിട്ട് പിന്നീട് നമുക്കൊരുന്ന് ചിരിക്കാൻ ഒന്ന് തോന്നുമ്പോൾ ആ ചിരി എന്ന് പറയുന്നത് വളരെയധികം ശക്തമായിട്ടുള്ളൊരു ചിരിയാണ് അല്ലേ. ആ അങ്ങനെ രണ്ട് ഒരുപാട് ഇപ്പം നമ്മൾ പറഞ്ഞ രണ്ടർത്ഥങ്ങൾ മാത്രമല്ല ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് പുഞ്ചിരിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് നമ്മുടെ പുഞ്ചിരി നമ്മുടെ ജീവിതത്തിൽ തരുന്ന അർത്ഥം എന്നാണ് ഇന്നത്തെ ഒരു വിഷയം. അപ്പം അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 954-47-0012 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. അതായത് ചെറിയതായിട്ടൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു തുടക്കം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചിരിക്കുമ്പോൾ തലച്ചോറിൽ നമ്മുടെ എൻഡോർഫിൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ സെറോട്ടോണിൻ എന്ന് പറയുന്ന ഫീൽ ഗുഡ് ഹോർമോണുകളുണ്ട്. അത് ഇങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നുണ്ട്. ഇത് നമ്മളുടെ മാനസികവും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതായത് പണച്ചെലവില്ലാത്ത ഏറ്റവും നല്ലൊരു സ്ട്രെസ് റിലീഫാണ് നമ്മളുടെ പുഞ്ചിരി എന്ന് പറയുന്നത്. നമ്മൾ ചിരിച്ചാൽ ആ സന്തോഷം നമ്മളുടെ ബോഡിയിൽ, നമ്മുടെ ശരീരത്തിൽ തനിയെ ഇങ്ങനെ ഹോർമോൺസുകൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ തുമ്മിയാൽ പകരുന്നത് പോലെ ഉള്ളൊരു കാര്യം തന്നെയാണ് ചിരിച്ചാലും കേട്ടോ. പുഞ്ചിരി എന്ന് പറയുന്നത് നമുക്കൊരു പർച്ചേസ് ആയിട്ട് എടുക്കാം. നമ്മൾ ഒരാളെ നോക്കി നമ്മൾ പുഞ്ചിരിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും തിരിച്ച് പുഞ്ചിരിക്കാറുണ്ടല്ലേ. അതായത് നിങ്ങളുടെ ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ മറ്റൊരാളുടെ ദിവസത്തെ കൂടി നമുക്ക് പോസിറ്റീവ് ആക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ലോകത്തിലേക്ക് പോസിറ്റിവിറ്റി പടർത്താനുള്ള ഏറ്റവും വലിയൊരു വഴിയാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. നമ്മളുടെ ബന്ധങ്ങൾ ദൃഢമാക്കുക, അപരിചിതരായിട്ടുള്ള ആളുകൾക്കിടയിലെ അകലം കുറയ്ക്കാനായിട്ട് പുഞ്ചിരിക്ക് കഴിയും. ഓഫീസിലോ കോളേജുകളിലോ യാത്രകളിലോ പുഞ്ചിരിയോടെ മറ്റുള്ളവരെ നമ്മൾ സമീപിച്ചാൽ നമ്മൾ കൂടുതൽ അപ്രോച്ചബിൾ ആണെന്ന് മറ്റുള്ളവർക്ക് തോന്നും. അത് നമ്മളുടെ സൗഹൃദങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പുഞ്ചിരി എന്ന് പറയുന്നത്. ചിലരുടെ എന്ന് പറഞ്ഞാൽ സ്മൈൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്, ഭയങ്കര ഒരു ആത്മവിശ്വാസമാണ്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും പുഞ്ചിരിയോടെ കാര്യങ്ങളെ നേരിടുന്ന ഒരാൾക്ക് മറ്റുള്ളവരെക്കാൾ ആത്മവിശ്വാസം വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പം ബിസിനസ്സിലായിക്കോട്ടെ, ഔദ്യോഗിക ജീവിതത്തിലായിക്കോട്ടെ, വലിയ മികച്ച വിജയം നേടാനായിട്ട് ഈ പുഞ്ചിരികളുകൊണ്ട് ആൾക്കാർ സാധിച്ചെടുക്കാറുണ്ട്. അപ്പം നിങ്ങൾ ഇതിൽ ഏത് കാര്യമാണ് ആത്മവിശ്വാസത്തോടു കൂടി പുഞ്ചിരിയോടുകൂടി സാധിച്ചെടുത്തിട്ടുള്ളത് എന്നുള്ളൊരു ചോദ്യമാണ്. ഇതിനൊക്കെ മറുപടി പറയാനായിട്ട് വിളിച്ചോളൂ. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടി പറയാൻ മറക്കണ്ട, 954-47-0012 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. പുഞ്ചിരികളെ കുറിച്ചിട്ട് പറയൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയൂ, നിങ്ങൾക്ക് അത്രത്തോളം സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഏതാണെന്ന് പറയൂ, നിങ്ങൾ ആരോട് നോക്കിയിട്ടാണ് ഒന്ന് പിണങ്ങിയൊക്കെ ഇരുന്നിട്ട് പിന്നെ പുഞ്ചിരിച്ചിട്ടുള്ളതെന്ന് പറയൂ. അങ്ങനെ ഓരോരോ ചോദ്യങ്ങൾക്ക് നമുക്കിന്ന് മറുപടികളും ഒരുപാട് ഉത്തരങ്ങൾ കിട്ടേണ്ട ഒരു ദിവസം കൂടി തന്നെയാണിന്ന്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നാളെ ഓങ്കാരേശ്വറിൽ അരിവാൾ രോഗദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം വിവിധ പരിപാടികളിലും രാഷ്ട്രപതി സംബന്ധിക്കും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ പാരീസിലെത്തി. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി. പ്രധാനമന്ത്രിയുടെ പാരീസ് സന്ദർശനം പ്രതിരോധം, ആണവോർജ്ജം തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യ ഫ്രാൻസ് ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. ഒരു റിപ്പോർട്ട്.
1: പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. G7 ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷമാണ് പ്രധാനമന്ത്രി പാരീസിലെത്തിയത്. G7 ഉച്ചകോടിക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ, യുക്രൈൻ പ്രസിഡന്റ് വോളോദിമിർ സെലൻസ്കി തുടങ്ങി നിരവധി ലോക നേതാക്കളുമായി ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തി. നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ സുരക്ഷിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യ കേന്ദ്രീകൃതവുമായ ഒരു സമീപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിലെ സഹകരണം, ഇന്ത്യ US കോംപാക്ട് സംരംഭത്തിന് കീഴിൽ കൈവരിച്ച പുരോഗതി എന്നിവ സംബന്ധിച്ച് ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപരമായ പങ്കാളിത്തം, ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനം, സ്ഥിരത, സമൃദ്ധി എന്നിവയെ സംബന്ധിച്ചും ചർച്ച നടന്നു. പശ്ചിമേഷ്യയിൽ സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ട്രംപിന്റെ ശ്രമങ്ങളോടുള്ള നന്ദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു.
2: मैरिटाइम ट्रेड की दुनिया में भारत के लाखों सी फेरर दुनिया के अलग अलग समुद्र में अपनी सेवाएं दे रहे हैं, विश्व की प्रगति में बहुत बड़ा योगदान दे रहे हैं और मैं समझता हूं कि उनकी सुरक्षा भी उतना ही महत्वपूर्ण है. मुझे पूरा विश्वास है कि समझौते में सी फेरर की सुरक्षा भी सुनिश्चित होगी और उसको प्राथमिकता मिलेगी.
0: ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. CETAയും ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷനും ഒരേ സമയം നടപ്പിലാക്കുന്നത് രാജ്യത്തിന്റെ കയറ്റുമതിക്ക് ഗണ്യമായ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി 1.7 ലക്ഷത്തിലധികം സംഘാടകർ യോഗാ സംഗമം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തതായി കേന്ദ്ര ആയുഷ് മന്ത്രാലയം അറിയിച്ചു. യോഗയുടെ ഗുണങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത്. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. ഒരു ഷിഗല്ല മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. മലപ്പുറം സ്വദേശിയായ 75-കാരിയാണ് മരിച്ചത്. കണ്ണൂർ ജില്ലയിൽ 2 പേർക്ക് കൂടി ഷിഗല്ല റിപ്പോർട്ട് ചെയ്തു. കൂത്തുപറമ്പിലെ 62-വയസ്സുകാരിക്കും പാപ്പിനിശ്ശേരിയിലെ 6-വയസ്സുകാരിയിലുമാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. ലോകത്തുടനീളം വരും മാസങ്ങളിൽ 13 ആഗോള ഹോട്ട്സ്പോട്ടുകളിൽ ഭക്ഷ്യക്ഷാമം രൂക്ഷമാകുമെന്ന് ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ ഏജൻസിയുടെ മുന്നറിയിപ്പ്. ഏകദേശം 266 ദശലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ ഉയർന്ന തോതിലുള്ള ഭക്ഷ്യ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ടെന്ന് ഭക്ഷ്യ കാർഷിക സംഘടന, ലോക ഭക്ഷ്യ പദ്ധതി എന്നിവയുടെ സംയുക്ത റിപ്പോർട്ടിൽ വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: സംഘർഷം, കാലാവസ്ഥാ വ്യതിയാനം, മൂലധനക്ഷാമം എന്നിവയാണ് ഭക്ഷ്യക്ഷാമത്തിന് കാരണമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാനുഷികാവശ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴും 2022 മുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾക്കുള്ള ധനസഹായം ഏകദേശം 60% കുറഞ്ഞുവെന്ന് റിപ്പോർട്ട് അഭിപ്രായപ്പെട്ടു. സുഡാൻ, ദക്ഷിണ സുഡാൻ, യമൻ, പലസ്തീൻ, നൈജീരിയ, സൊമാലിയ എന്നീ രാജ്യങ്ങളെ ഉയർന്ന അപകട സാധ്യതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെയും കിഴക്കൻ കോംഗോയിലെ എബോള പൊട്ടിപ്പുറപ്പെടലിന്റെയും പ്രത്യാഘാതങ്ങൾ ഉപജീവന മാർഗത്തെ തടസ്സം ുന്നുണ്ടെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് വിജയത്തുടക്കം. അമേരിക്കയിലെ ആർലിംഗ്ടണിൽ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യയെ 2-4 ഗോളുകൾക്കാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ഹാരി കെയ്ൻ 2 ഗോളുകൾ നേടി. യുഎസിലെ ഹൂസ്റ്റണിൽ നടന്ന മത്സരത്തിൽ ശക്തരായ പോർച്ചുഗലിനെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 1-1 എന്ന നിലയിൽ സമനിലയിൽ തളച്ചു. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ നടന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ 95 റൺസിനാണ് നെതർലാൻഡ്സിനെ പരാജയപ്പെടുത്തിയത്. സ്മൃതി മന്ദാനയാണ് കളിയിലെ താരം. ലക്നൌവിൽ നടക്കുന്ന ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ജയം. 3 മത്സര പരമ്പരയിലെ 2ാം ഏകദിനത്തിൽ അഫ്ഗാനിസ്ഥാനെ 170 റൺസിന് ഇന്ത്യ പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സരങ്ങൾ വിജയിച്ച ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. 3ാമത്തെയും അവസാനത്തെയും മത്സരം ശനിയാഴ്ച ചെന്നൈയിൽ നടക്കും. ചൈനയിലെ ഗുയാങ്ങിൽ നടക്കുന്ന ലോക ബോക്സിംഗ് കപ്പിൽ മികച്ച പ്രകടനവുമായി ഇന്ത്യൻ ബോക്സർമാർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ നിഖിൽ ക്വാർട്ടർ ഫൈനലിലെത്തി. 70 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് ജപ്പാൻ താരത്തെ പരാജയപ്പെടുത്തി. വനിതകളുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ സനേഹ് ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ലോക ബോക്സിംഗ് കപ്പ് ഞായറാഴ്ച അവസാനിക്കും. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31 രാജ്യത്ത് നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി. സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് പരിപാടിയായ വിവാടെക് 2026 പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ചർച്ചയായി. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്തമാസം 15 പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. കേരളത്തിൽ ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജ്ജിതം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ നെതർലാൻഡ്സിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പോർച്ചുഗലിനെ സമനിലയിൽ തളച്ച് കോംഗോ. പ്രധാന വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: നാട്ടുനന്മയുടെയും വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ഗീതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പുഞ്ചിരിക്ക് എത്രത്തോളം നമ്മളുടെ ജീവിതത്തിലെ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. നമ്മൾ രാവിലെ ഇറങ്ങുമ്പോൾ വണ്ടിക്കുള്ള പെട്രോള്, ഫോണിലുള്ള ചാർജ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ പുറത്തിറക്കുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി കരുതാനായിട്ട് ആരെങ്കിലും ഓർമ്മിച്ചോ? ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പൈസയൊന്നും കൊടുക്കണ്ടാത്ത, എന്നാൽ ഒരു കോടികളേക്കാൾ മൂല്യമുള്ള ഒന്നിനെ കുറിച്ചിട്ടാണ്, പുഞ്ചിരിയെ കുറിച്ചിട്ടാണ് അല്ലേ. അതായത് നിങ്ങൾ ആരെങ്കിലും രാവിലെ ആരെങ്കിലും നോക്കി ചിരിച്ചോ എന്നുള്ളൊരു ചിരി കണ്ട് ആരുടെയെങ്കിലും മുഖം തെളിഞ്ഞോ എന്നുള്ളൊരു ചോദ്യമാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544009012 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിളിച്ചു പറയും. അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ. സുമയ്യ.
0: നമസ്കാരം.
1: നമസ്കാരം മോളെ. വലിയ മഴ. ഹലോ.
0: കോള് കട്ടായി എന്നാണ് തോന്നുന്നത്. ആ അപ്പൊ നമുക്ക് പുഞ്ചിരിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം.
1: നമസ്കാരം മോളെ. മഴ, വലിയ മഴ. ഹലോ. ഹലോ. ഹലോ.
0: ഹലോ.
1: ഹലോ, കേൾക്കുന്നു? ഇവിടെ കേൾക്കുന്നു.
0: ഹലോ. അപ്പം നമുക്ക് കോള് കട്ടായി. എല്ലാവരും റേഞ്ചും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ മഴയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളുടെ ശാരീരിക ആരോഗ്യം കൂട്ടുന്നു, നമ്മുടെ ബി പി കുറയ്ക്കുന്നു. അതായത് നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാവുകയും രക്തസമ്മർദ്ദം കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. ചിരിക്കുമ്പോൾ നമ്മളുടെ രോഗപ്രതിരോധ കോശങ്ങൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും, അതായത് എപ്പോഴും ചിരിക്കുന്നവർക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും ചിരിച്ചാൽ നമ്മളുടെ അസുഖങ്ങൾ താനേ കുറഞ്ഞോളും എന്നുള്ളൊരു വിഷയം കൂടി ഇതിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങളുടെ വിഷയം എന്നുള്ളത് ആലോചിച്ചിട്ട് പെട്ടെന്ന് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544709012 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടിയ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് പുഞ്ചിരികളെ പറ്റിയിട്ടാണ് അല്ലെ. പുഞ്ചിരികളെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, രാവിലെ എണീക്കുമ്പോൾ തന്നെ ചിരിക്കുക, നമ്മൾ പരസ്പരം നോക്കിച്ചിരിക്കുക, പുഞ്ചിരി എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദാനധർമ്മമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ രണ്ട് തരം ചിരികളുണ്ട്. ആ രണ്ട് തരം ചിരികൾ ഏത് തരം ചിരികളൊക്കെയാണെന്ന് നോക്കുക. അതായത് ഒന്നൊരു കള്ളച്ചിരിയുണ്ട്, അതേപോലെ തന്നെ യഥാർത്ഥ ചിരിയുണ്ട്. ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ചിരികൾ പലവിധമുണ്ട്. അതിലേറ്റവും യഥാർത്ഥമായ ചിരിയെ നമ്മൾ ഡ്യുഷ്യൻ സ്മൈൽ എന്ന് നമ്മൾ വിളിക്കും. നമ്മൾ മനസ്സറിഞ്ഞ് ചിരിക്കുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ മാത്രമല്ല, നമ്മളുടെ കണ്ണുകളുടെ കോണുകളിലെ പേശികളും ചുളിയും, അതായത് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് നല്ല, അതായത് നമ്മൾ കണ്ണ് തുറന്ന് ചിരിക്കുക എന്ന് നമ്മൾ പറയില്ലേ, അതിനെയാണ് കേട്ടോ ഈ പറയുന്നത്. അതായത് കണ്ണ് തുറന്ന് നമ്മൾ ചിരിക്കുമ്പോൾ, യഥാർത്ഥ ചിരിയിൽ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളും നമ്മളുടെ ആ ഒരു ആ വശങ്ങളൊക്കെ ഇങ്ങനെ ചുളിയോ എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണ് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ, മൂന്നാമത്തെ പ്രാവശ്യമായി വിളിക്കുന്നേ.
0: പറഞ്ഞോളൂ പറഞ്ഞോളൂ.

0: സ്നേഹിക്കും. അവിടെ എത്ര വൈരാഗ്യക്കാരായിരുന്നാലും തിരി നമ്മുടെ ഏറ്റവും വലിയ ഒരു മെഡിസിൻ തന്നെ. തിരിയിലാരും വീണു പോകും, കാരണം മനസ്സ് തുറന്ന് മനസ്സിൽ മറ്റൊന്നും ഇല്ലാതെ ചിരിക്കണം. അല്ലാതെ മനസ്സിൽ വേറെ ഒരു പ്രവൃത്തി വെച്ചുകൊണ്ട് ചിരിക്കരുത്. നമുക്ക് എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ചിരിയെന്ന് പറയുന്നത് ഭയങ്കര ഒരു വരവാ. ഞാൻ എത്ര വൈരാഗ്യം വഴക്കിട്ടോണ്ടിരുന്നാലും ആ കൂട്ടത്തിൽ ചിരിച്ചു
1: പോകും.
0: അങ്ങനെയാണ് എന്റെ മനസ്സിന്റെ ഒരു ധാരണ. നമ്മൾ എന്തിനാണ് വൈരാഗ്യപ്പെടുന്നത്? നമ്മളെല്ലാവരുമായിട്ട് സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് നമ്മൾ പോകണം. അല്ലാതെ നമ്മൾ അവിടെ മക്കളി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. വരക്കിടാത്തവരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവരും ഒന്നുമില്ല. പക്ഷെ അവരെ കണ്ടു കഴിയുമ്പോ നമ്മളൊന്ന് ചിരിച്ച് എന്ത് സന്തോഷമെന്നറിയാമോ അവർക്ക്. ചിരി എല്ലാവർക്കും നല്ലതാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം.
1: ചിരി എല്ലാവർക്കും നല്ലതാണ്.
0: ചിരി എല്ലാവർക്കും നല്ലതാണ്. നമ്മളെ ചിരിക്കാത്ത നമുക്ക് യാതൊരു വൈരാഗ്യമില്ല. ചിരിച്ചു കഴിയുമ്പം വൈരാഗ്യം ഉള്ളി ഇരുന്ന് അതങ്ങ് പറന്നു പോവുക. എനിക്ക് വലിയ ഇഷ്ടം അത് തന്നെ. ഞാൻ എന്റെ കാര്യം പറയുക, മറ്റുള്ളവരുടെ എനിക്ക് അറിയത്തില്ല. എനിക്ക് ചിരി എന്ന് പറയുന്ന വലിയ
1: ഇഷ്ടമാണ്.
0: ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയാൽ ആരെ കണ്ടാലും അങ്ങ് ചിരിക്കും. എനിക്ക് പരിചയമൊന്നും വേണ്ട. അപ്പൊ തിരിച്ച് അവരെന്നോടും ചിരിക്കും. ചെല്ലാരും മനസ്സിൽ പിടിച്ചു പോകും. ഞാൻ വിചാരിക്കുക അവരെ എന്താ വേറെ എന്തെങ്കിലും, അത് നമുക്ക് കാര്യമില്ല. ആര് കണ്ടാലും ഞാൻ ചിരിക്കും.
1: അതെ അതെ, ചിരി ചിരി എന്ന് പറയുന്നത് വലിയൊരു, ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ വലിയൊരു മെഡിസിനാണ്. അതെ, ചിരി വലിയൊരു മെഡിസിനാണ്. ചിരി ചിരിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ ആരാണുള്ളത് അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ചിരിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുനിന്ന് നമുക്ക് മറച്ചു വെക്കാനായിട്ട്, അതായത് നമ്മൾ ചിലരെ സന്തോഷം കൊണ്ട്, സന്തോഷം വന്നാലും സങ്കടം വന്നാലും മുഖത്ത് ഇങ്ങനെ ചിരി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അവരെ പറ്റിയിട്ടും നമുക്ക് സംസാരിക്കാം. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
2: പിന്നെ ഗുഡ് മോർണിംഗ്. ചിരിക്കുന്ന ചിരി എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ അമ്മ പറഞ്ഞ പോലെ നമുക്കിപ്പം പുഞ്ചിരിക്കുന്നത് നല്ലതാ. അതിന്റെ ഞാനും ചിരിക്കാറുണ്ട്. നമുക്ക് ചിരിക്കുന്നത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും എല്ലാം ചിരിക്കണം. കാരണം സങ്കടം വന്നാൽ ചിരിക്ക് വേറൊരു മുഖവും സന്തോഷം വന്നാൽ വേറൊരു മുഖവും ഒക്കെ ആയിരിക്കുമല്ലോ. അതല്ല, നമുക്കിപ്പോ ഒരു പ്രസന്റ് ഒരാളെ കാണുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കും അവർക്കും ഇത് കിട്ടും. പക്ഷെ നമ്മള് അറിയാൻ വയ്യാത്ത ഒരാളിന്റെ അടുത്ത് പുഞ്ചിരിക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടോന്ന് തോന്നില്ല. പക്ഷെ നമ്മളായാലും അറിയാത്ത ഒരാള് നമ്മളോട് ചിരിക്കുമ്പോ നമ്മള് ഇവരെന്തെ നമ്മളോട് ഇങ്ങനെ ചിരിച്ചാൽ നമ്മളെ ചിന്തിക്കാം
1: അല്ലേ.
2: നമ്മളിപ്പോ അറിയാ ഒരുവിധം നമുക്കൊരു ഈ കാണുന്നവരോട് എല്ലാരോടും പുഞ്ചിരിക്കുന്നതിലോട് എനിക്ക് യോജിപ്പില്ല. നമ്മളിപ്പോ ജസ്റ്റ് നമുക്കിപ്പം ഒരാളിനെ കണ്ട് നമുക്ക് ചിരിക്കണം പറ്റുന്ന തോന്നിയാ നമുക്ക് അങ്ങനെ ചിരിക്കാം. ചിലരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചിരിക്കുമ്പോൾ അവര് ഇവരെന്തിനാ നമ്മളെ കണ്ടിട്ട് ചിരിച്ചെന്നുള്ളൊരു ഇത് വരും, മനസ്സിലായ. അപ്പൊ നമുക്കൊരു പുഞ്ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ്. ഏതൊരു മനുഷ്യന്റെ ഒരാളിനെ കാണുമ്പോ നമുക്കൊന്ന് ഒന്ന് ചിരിക്കണം എന്ന് തോന്നുന്നത് അതിലും നല്ല അതിന്റെ ഒരു പോസിറ്റിവിറ്റി തന്നെ എപ്പോഴായാലും ഒരു. പക്ഷെ നമ്മള് നമുക്കുള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരി ഉണ്ടല്ലോ, പുഞ്ചിരിച്ചോണ്ട്. നമ്മള് ചില പല ആൾക്കാരും നമ്മൾ ശ്രദ്ധിക്കാറില്ലേ, ചിലരും നമ്മളെ അടുത്ത് കാണുമ്പം ഓ വേണ്ട വേണോന്ന് പറഞ്ഞിട്ട് ഒരു ചിരി, അത് നമുക്ക് മനസ്സിന് നമുക്കൊരു വിഷമം ഉണ്ടാക്കും. അപ്പൊ നമ്മള് ആൾക്കാരെ അങ്ങ് ചുമ്മാ എല്ലാരെയും കാണുമ്പോൾ ചിരിക്കാൻ പോകുന്നതിനോട് താല്പര്യം ഇല്ല. പക്ഷെ നമ്മൾ ചിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ചിരിച്ച് ചിരിക്കുന്നതിലല്ല, നമ്മുടെ മുഖം എപ്പോഴും പ്രസന്നവദനായിരിക്കും. നമ്മൾ ചുമ്മാ ചിരിച്ചോണ്ട് കിടന്നിട്ട് കാര്യം, നമ്മളെപ്പോഴും എന്താ നമുക്കൊരു മുഖം ഒരാളിനെ കാണുമ്പോ നമുക്ക് അവർ ചിരിച്ചാലും ചിരിച്ചില്ലെന്ന് നമുക്ക് അവരെ കാണുമ്പോ നമുക്ക് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അല്ലേ.
1: അത്
2: അങ്ങനെ നമ്മൾ പ്രസന്റ് ആയിരിക്കാൻ ശ്രമിക്കുക എപ്പോഴും. അതിലേ നമ്മുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റിവിറ്റി നമുക്കുണ്ടെന്നുള്ളത് വേറൊരാളിനെ നമ്മൾ കടാടാതെ ചിരിച്ചില്ലെങ്കിലും പുഞ്ചിരിച്ചില്ലെങ്കിലും നമ്മളെ കാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും അവർക്കൊരു കുഴപ്പമില്ല ഒരു ഇതുണ്ട് എന്നുള്ളത് എന്റെ ഒരു ചിന്താഗതിയാണ് ഞാൻ പറയുന്നത്. പിന്നെ എപ്പോഴും ആൾക്കാര് വലിയ ടെൻഷൻസ് ഒന്നും കൊണ്ട് നടന്ന് വലിയ വലിയ ഒരു ഇതാകാതെ നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കിക്കൊണ്ട് നടക്കാമെങ്കിൽ നമ്മളെ കാണുന്നവർക്കും തോന്നും ആ ഒരു സന്തോഷവതിയാണെന്നുള്ളത്. അങ്ങനെ അങ്ങനെ ആകുന്നതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ഓക്കെ ഓക്കെ ചേച്ചി, താങ്ക് യു. അതായത് നമ്മള് ശരിയാണ്, നമ്മളിപ്പം സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് ചിലർക്കും ഇതേപോലെ തന്നെയാണ്. നമുക്ക് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഒരാൾ, അപരിചിതമായിട്ടുള്ള ഒരാളിൻ്റെ അടുത്ത് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ പാടായിരിക്കും. പക്ഷെ അതേസമയം നമുക്ക് നമ്മളെ ഉള്ളിലൊന്ന് സന്തോഷിപ്പിക്കാനും നമ്മൾ നല്ല പ്ലസൻ്റ് ആയിട്ടിരിക്കാനും നമുക്കറിയാവുന്ന ഒരാളെ നോക്കിയിട്ട് നമ്മൾ ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു

കാര്യം തന്നെയാണ് അല്ലേ. അതായത് നമ്മളൊന്ന് പ്ലസന്റ് ആയി നമ്മുടെ മനസ്സൊന്ന് കൂളാക്കാനും ഒക്കെ ചിരി നല്ലൊരു മാർഗമാണ്, നല്ലൊരു ഔഷധമാണ്. പലതരത്തിലുള്ള ചിരികളുണ്ട്, ഉള്ളിൽ സങ്കടം വെച്ചിട്ടുള്ള ചിരികളുണ്ട്, ഉള്ളിൽ അത്രയധികം സന്തോഷിക്കുന്ന, പിന്നെ ഇനിയിപ്പോൾ എന്ത് വന്നാലും നമുക്ക് ആ ഒരു വിഷയമല്ല. അതായത് ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു മൂവ് ഓണായിട്ട് തന്നെ പോകുന്ന ആളാണ് എന്നൊക്കെ കരുതി വെച്ചിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിൻ്റെ ചിരിയുണ്ട്. അങ്ങനെ പലതരം ചിരികളൊക്കെ നമുക്ക് ഇന്നിവിടെ സംസാരിക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വിളിക്കൂ 9544700092 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെയെത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജെ സുമയായിരുന്നു. അപ്പൊ നമുക്ക് ഒരു സൂത്രവിദ്യ, ഒരു മാന്ത്രിക വിദ്യ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അതായത് സൗന്ദര്യം കൂട്ടാനുള്ള എളുപ്പ വഴിയാണ് കേട്ടോ ഈ പുഞ്ചിരി എന്ന് പറയുന്നത്. ഒരുപാട് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരാളെ സുന്ദരനോ സുന്ദരിയോ ആക്കുന്നത് അവരുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരിയാണ്. അതായത് പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ഏറ്റവും മികച്ച ഒരു മേക്കപ്പാണ്, അല്ലെങ്കിൽ ഒരു ഓർണമെന്റ് ആണ് നമ്മളുടെ ഈ ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: ഒരു പുഞ്ചിരി പോലും ദാനമാണെന്നാണ് നമ്മുടെ മഠം പഠിപ്പിച്ചേക്കുന്നത്. എന്ന് വിചാരിച്ച എല്ലാരുടെയും ചിരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്ന ഒരാളില്ല. കാരണം ഞാനും അങ്ങനെ കാണുന്നവരുടെ അടുത്തല്ല ഞാൻ ചിരിക്കത്തില്ല. പിന്നെ ഇങ്ങോട്ട് ചിരിച്ചാൽ ഞാൻ അങ്ങോട്ടും ചിരിക്കും. കാരണം നമ്മൾ അങ്ങോട്ടും ചിരിക്കുമ്പം ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പോ അവർ മുഖം തിരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അത് നമുക്ക് ഭയങ്കര വിഷമാവും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറി അടുത്തും അങ്ങനെ ചിരിക്കാറില്ല. പരിചയമുള്ളവരുടെ അടുത്ത് നമ്മള് ചിരിക്കും, പരിചയം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്ത് ഞാൻ അങ്ങനെ ചിരിക്കാറില്ല. പിന്നെ ചിരി പല രീതിയിലുണ്ട്. അത് വഞ്ചനയുടെ ചിരിയുണ്ട്, ദേഷ്യത്തിന്റെ ചിരിയുണ്ട്, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിന്റെ ചിരിയുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ചിരികളുമുണ്ട്. പക്ഷെ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ടുള്ള ചിരി ഏതാന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം നമുക്കറിയത്തില്ലല്ലോ, കാരണം ഇവര് ഉള്ളി വൈരാഗ്യം വെച്ചോണ്ടാണോ ചിരിക്കുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതിലാണോ ചിരിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. നമ്മള് ചിരിക്കുമ്പോ അവരും ചിരിക്കുന്നു, അവരും ചിരിക്കുമ്പോ നമ്മളും ചിരിക്കുന്നു, അതേ ഉള്ളു. ഇപ്പൊ ഇവിടെ ഹസ്ബൻഡുമായിട്ട് ഞാൻ പിണങ്ങിയിരിക്കുമ്പം എന്താ പറഞ്ഞാലും ഞാൻ ചിരിക്കത്തില്ല. അന്നേരം ഈ പിണക്കമൊക്കെ മാറുമ്പോ ഞാൻ ചിരിക്കുമ്പം പുള്ളി തന്നെ പറയും, ഡി നീ ചിരിക്കുന്ന കാണുമ്പോ എന്തൊരു ഐശ്വര്യം നിന്നെ കാണാനേ, നിന്റെ മുഖം എന്ത് ഭംഗിയാത്, നീ എപ്പോഴും ചിരിച്ചോണ്ടേ ഇരിക്കുകയാണ്, അത് കാണുന്നത് എനിക്കും സന്തോഷമെന്ന് എപ്പോഴും പറയും. അന്നേരം പലർക്കും ചിരിയുണ്ട്, പലർക്കും സന്തോഷം ഉണ്ടാവും. നമ്മളിനി എത്ര വൈരാഗ്യത്തെ ഇരുന്നാലും ഒന്ന് ചിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ വൈരാഗ്യം അതുകൊണ്ടങ്ങ് മാറും. നമുക്കിനി നമ്മളിനി എത്ര സ്നേഹിക്കുന്നവരായാലും എത്ര ഇഷ്ടപ്പെടുന്നവരായാലും ഞാൻ അങ്ങോട്ട് കയറി ഞാൻ ചിരിക്കാറില്ല. കാരണം ചിലപ്പോ നമ്മൾ ചിരിച്ചു കഴിയുമ്പോ അവർ മുഖം തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഉള്ള സ്നേഹം കൂടെ അവരിൽ നിന്ന് നമ്മളിൽ നിന്ന് ഇല്ലാതാവും, അവരോടുള്ള സ്നേഹം നമുക്ക് ഇല്ലാതാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആരടുത്തും, നമ്മൾ കൂടുതലായിട്ട് അടുത്ത് ഇടപഴകി സഹകരിക്കുന്നവരുടെ അടുത്ത് മാത്രമേ ഞാൻ നല്ല രീതിയിൽ ചിരിക്കത്തുള്ളൂ. അല്ലാതെ ഉള്ളവർക്ക് എന്റെ അടുത്ത് ഇങ്ങോട്ട് ചിരിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് ചിരിക്കാൻ പറ്റത്തുള്ളൂ.
0: അതായത് നമ്മുടെ മനുഷ്യന്മാർക്ക്
1: ഞാൻ വൈരാഗ്യം കൊണ്ട് ഞാൻ ഉള്ളി വൈരാഗ്യം വെച്ചിട്ട് ഞാൻ ആരുടെ ചിരിക്കാറില്ല.
0: അതെ, അത്
1: സ്നേഹം വെച്ചിട്ട് ഞാൻ ചിരിക്കത്തില്ല. സ്നേഹം ഉണ്ടെങ്കിലും ചിലപ്പോ അവര് നമ്മുടെ അടുത്ത് എന്താണ് കാണിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ചിലപ്പം ചിരിക്കാൻ തോന്നത്തില്ല, പക്ഷെ അവർ ഇങ്ങോട്ട് ചിരിച്ചാൽ ഞാൻ ചിരിക്കും.
0: അതെ അതെ, അതായത് ഓരോ മനുഷ്യന്റെയും പേഴ്സ്പെക്റ്റീവ് ആണല്ലേ. ഓരോ മനുഷ്യനും പലതരം പേഴ്സ്പെക്റ്റീവ്സ് ആണുള്ളത്, അതായത് കാഴ്ചപ്പാടുകളാണുള്ളത്. അപ്പം ഒരാളുടെ കാഴ്ചപ്പാടായിരിക്കത്തില്ല മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ചിലപ്പം ചിലർക്ക് നേരെ വാ നേരെ പോ എന്നുള്ളൊരു ലൈനിലായിരിക്കും, അതായത് അവർക്ക് അതാണ് ഇഷ്ടം എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലും ഇപ്പം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഉള്ളിൽ വെച്ച് പെരുമാറുക, ചിലർക്ക് അതിനെ സാധിക്കില്ല. ചിലർക്ക് ഉള്ളിൽ തന്നെയുള്ള കാര്യങ്ങൾ ചിലപ്പം പെട്ടെന്ന് പുറത്തേക്ക് പ്രതിഫലിപ്പിക്കുന്ന ഒരാളായിരിക്കും ചിലരെന്ന് പറയുന്നത്. ചിലർ പക്ഷെ അങ്ങനെയല്ല, ആ എന്നെ ഇങ്ങനെ ഇയാൾ വിഷമിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചത് ഇങ്ങനെ മനസ്സിലിരിക്കും. സമയം ആവുമ്പോഴത്തേക്ക് അതിങ്ങനെ വെളിയിലെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ നിന്നല്ല, അതായത് നമ്മൾ പുഞ്ചിരിയെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ പുഞ്ചിരിക്കാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടുന്നവരുണ്ടെന്നാണ് നമ്മൾ ഇതിൽ കൂടി ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് ചെറിയൊരു ടാസ്ക് നമ്മുടെ പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ പാസഞ്ചേഴ്സിനോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ആരുടെ ചിരിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ആരുടെ ചിരിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ചിരിപ്പിക്കുന്നത്? ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റിവിറ്റി തരുന്ന ചിരി ആരുടേതാണെന്ന് ചോദിക്കാൻ, അമ്മയുടെ ചിരി, മക്കളുടെ ചിരി, സുഹൃത്തിൻ്റെ ചിരി, ആരുടെ ചിരിയാണ് ഏറ്റവും കൂടുതൽ? ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ചിരി എന്ന് പറയുന്നത് എൻ്റെ പേരൻസിൻ്റെ ചിരി എന്നാണ്. എൻ്റെ ഉമ്മയുടെയും വാപ്പയുടെയും ചിരി തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം എന്ന് പറയുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി തരുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അവളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല എൻജോയബിൾ ആയിട്ടുള്ള ചിരി. ഒരു കുട്ടത്തിൽ നിറഞ്ഞ ചിരി എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ ചിരിയാണ് വരുന്നത്. എന്നാൽ കുറച്ച് ഒരു പോയിസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതായത് കുറച്ച് ഒതുങ്ങിയുള്ള ചിരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചിരിയായിരിക്കും. അങ്ങനെ പലതരം ചിരികൾ നമ്മൾ ഇങ്ങനെ കാണാറുണ്ട്. ഞാനാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നല്ല കുറച്ച് ഇതായിട്ട് ചിരിക്കുന്ന ഒരാളാണ്, കുറച്ച് ഇച്ചിരി ഒച്ചത്തിൽ ചിരിക്കുന്ന ഒരാളാണ് ഞാനും എൻ്റെ ഫ്രണ്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മളിങ്ങനെ പറയത്തില്ലേ, നമ്മളുടേതായിട്ടുള്ളൊരു നിമിഷം കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ ഏറ്റവും കൂടുതൽ വൾഗറാക്കുന്ന രണ്ടു പേരാണ് ഞാനും എൻ്റെ ഫ്രണ്ടും എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് അങ്ങനെ പലതരം ചിരികളുണ്ട്. ആ ചിരികളൊക്കെ ആർക്കൊക്കെ ആരുടെ ചിരിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സിനിമയിലെ ചിരികളൊക്കെ നോക്കിയാൽ മലയാള സിനിമയിൽ നമ്മൾ ചിരി കൊണ്ട് മാത്രം വിസ്മയിപ്പിച്ച കുറച്ച് നടന്മാരുണ്ട്. അതായത് നമ്മുടെ ഇന്നസെന്റ് ഏട്ടൻ്റെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ചിരിയുണ്ടായിരുന്നു, ജഗതിയുടെ ഒരു കുസൃതി ചിരിയുണ്ടായിരുന്നു, മോഹൻലാലിൻ്റെ മാസ് ചിരി ഉണ്ടായിരുന്നു, അത് അങ്ങനെ കുറേ ചിരികളുണ്ട്. അപ്പം ഈ ചിലർക്ക് ഈ സിനിമയിൽ ഒക്കെ സിനിമാ സീൻസൊക്കെ കണ്ടൊക്കെ ചിരിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെയുണ്ട്. അപ്പം അങ്ങനെ ആ സിനിമാ സീൻസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ചിരിക്കാനായിട്ടുള്ളത് അങ്ങനെ ചിരി കണ്ടെത്തുന്ന ആൾക്കാരൊക്കെ ആരൊക്കെയുണ്ടെന്നും നമുക്ക് ചോദിക്കാം. അതായത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ റേഡിയോയിൽ നിന്ന് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വെക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങൾ അവരോടൊന്ന് ചിരിക്കുക, നിങ്ങൾ അവരോടൊന്ന് ഒന്നൊന്ന് പുഞ്ചിരിക്കുക. നിങ്ങൾക്ക് ആ ഒരു പുഞ്ചിരി കൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കേട്ടുകൊണ്ടേ ഇരിക്കും എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടിയാര പാസഞ്ചർ, കൂടെയുള്ളത് ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറയുന്നത് പുഞ്ചിരിയെ പറ്റിയിട്ടാണ് അല്ലേ. പലതരം പുഞ്ചിരികളെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പം നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആളുടെ പുഞ്ചിരി എന്താണെന്ന് നമ്മൾ ചോദിച്ചത്. അതായത് നമുക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന്റെ ആ ഒരു ടോൺ തന്നെ മാറും അല്ലേ. ഇപ്പം ഞാനായിക്കോട്ടെ, ഞാനിപ്പോൾ രാവിലെ നിങ്ങൾക്ക് വന്ന് സംസാരിക്കുന്നതായിക്കോട്ടെ, ചിരിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ ആ ശബ്ദത്തിൻ്റെ ആ ഒരു ടോൺ തന്നെ മാറും. നമ്മൾ ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്ക് ആ ശബ്ദത്തിലൂടെ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു എനർജി കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതാണ് ആ ചിരിയുടെ പവർ എന്ന് പറയുന്നത്. അതിന് ശബ്ദത്തിലൂടെയും നമ്മളുടെ ആ ഒരു പവർ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റുമെന്ന്. ചിരി എപ്പോഴും നമ്മുടെ ആയുസ് കൂട്ടുമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. ചില ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് എപ്പോഴും സന്തോഷത്തോടെയും പുഞ്ചിരിയോടെ ഇരിക്കുന്നവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് 7 വർഷം കൂടുതൽ ആയുസ്സുകൾ കിട്ടുമെന്നാണ്. അതായത് ചിരി ഒരു ആൻറ്റി ഏജിങ് മെഡിസിൻ കൂടിയാണ്. അതായത് നമുക്ക് പ്രായക്കുറവ് തോന്നിക്കും, നമ്മളുടെ ആയുസ് കൂട്ടും, അങ്ങനെ പല ഉപയോഗങ്ങൾ നമ്മളെ ചിരിയായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം
1: എല്ലാവർക്കും. നമസ്കാരം,
0: പറഞ്ഞോളൂ.
1: ഐശ്വര്യല്ലേ?
0: അല്ല, ഞാൻ സുമയാണ്. ഇപ്പൊ ഇപ്പോഴാണ് റേഡിയോ വെച്ചത് അല്ലേ.
1: ചിരിയെ കുറിച്ച് പറയുന്നു. അപ്പൊ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. ചിരി നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതാണ് ചിരി. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിക്കുമായിരുന്നു. ഒരുപാട് ചിരിച്ച ഒരാളാ ഞാൻ. അതായത് എന്റെ കുഞ്ഞിലേ തൊട്ടേ എന്റെ വാപ്പിച്ചി ഭയങ്കര തമാശക്കാരനായിരുന്നു. ക്ഷമയും സമാധാനവും ഒക്കെ ഉള്ള വ്യക്തിയായിരുന്നു എന്റെ വാപ്പി. അപ്പൊ ആ വാപ്പിയൊക്കെ ഉണ്ടാ ഞങ്ങള് വളർന്നത്. അപ്പൊ ഞങ്ങള് വാപ്പിക്ക് എന്ത് ദുഃഖം വന്നാലും വാപ്പി ചിരിച്ചു തള്ളു അത്. അപ്പൊ ഞങ്ങൾ അത് കണ്ടു വളർന്ന വ്യക്തികളാ. അപ്പൊ അത് അതേ സ്വഭാവം കൂടുതലും. അപ്പൊ ഞാൻ എന്ത് പ്രശ്നം എന്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഞാൻ അങ്ങ് ചിരിക്കുന്നു. അപ്പൊ എന്റെ വാപ്പിച്ചു പറയും എന്റെ മോളെ കണ്ടുപിടി, കണ്ടോ എന്റെ മോള് ചിരിക്കുന്നതാണ്ട്, കള്ളത്തരം കാണിച്ചാലും എന്ത് തെറ്റ് കാണിച്ചാലും ചിരിച്ചു. അപ്പൊ എന്റെ വാപ്പിച്ചു പറയും കള്ളത്തരം കാണിച്ചു, എനിക്കറിയാം കാണിക്കുന്നു. എന്റെ വാപ്പി ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിച്ചത് ഞങ്ങൾ 4 പേരായിരുന്നു. അതിൽ എന്റെ വാപ്പി എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അപ്പൊ എന്നെ കൊച്ചു വക്കീലേ കൊച്ചു വക്കീലേ എന്ന് എന്റെ വാപ്പി വിളിക്കുന്നത് എപ്പോഴും. ഇങ്ങനെ ചിരിച്ച് ചിരിച്ച് ചിരിച്ച് ഒരുപാട് ചിരിക്കുമായിരുന്നു എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ എല്ലാം. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ. പക്ഷെ ഞാൻ അങ്ങനെ എന്റെ ഹസ്ബൻഡ് മരിക്കുന്നതിന് മുമ്പ് വരെ ഞാൻ ഭയങ്കരമായിട്ട് ചിരിക്കുമായിരുന്നു. പക്ഷെ എന്റെ ഹസ്ബൻഡ് മരിച്ച ശേഷം ഞാൻ പിന്നെ 1 വർഷം വരെ തയ്യാറായിരുന്നു. പിന്നെ എന്റെ മക്കള് എന്നെ ചിരിപ്പിച്ചെടുത്ത് ഇപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിരിക്കുന്ന നമ്മുടെ ആയുസ് കൂട്ടും, നമ്മുടെ ടെൻഷനൊക്കെ മാറും, നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. ചിരി നമ്മുടെ ഒരു ഔഷധം തന്നെ, നമ്മുടെ ഹെൽത്തിന് ഏറ്റവും കൂടുതൽ ഔഷധം നൽകുന്ന ഒരു സാധനമാണ് ചിരി. അത് നമ്മൾ എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവാം, പക്ഷെ നമുക്കത് ചിരിയിൽ ഒതുക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് അതിനൊരു സമാധാനം കിട്ടും നമുക്ക് ഏറ്റവും കൂടുതൽ. അപ്പൊ എന്റെ മോളും അതേപോലെ. ഇപ്പൊ എന്റെ കൂട്ട് തന്നെ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ അവള് ചിരിക്കും, ചിരിച്ചിട്ട് പറയും ഉമ്മച്ച കണ്ടുപിടിച്ചെന്ന് എനിക്കറിയാം. മോനും അതേപോലെ തന്നെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും ഇവിടെ നിന്നൊന്നും കൊണ്ടുവരുന്നില്ല, വെറുതെ വന്നിട്ട് ശൂന്യതയിലേക്ക് അങ്ങ് പോകുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു പുഞ്ചിരിയോടെ, ഇപ്പൊ നമ്മൾ ഏത് തുടക്കം തുടങ്ങിയാലും നമ്മുടെ ഒരു പുഞ്ചിരിയോടാണ് നമ്മുടെ സദസ്സിന്റെ മുമ്പിൽ നിൽക്കുന്നത്.
0: അതെ അതെ അതെ.
1: അപ്പം നമ്മുടെ പുഞ്ചിരി,
0: ആ പുഞ്ചിരി നമുക്ക് എപ്പോഴും നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകേണ്ട ഒന്നാണ് അല്ലേ. ആ പുഞ്ചിരി നമുക്ക് എപ്പോഴും ഏത് കാര്യങ്ങളിലായാലും നമുക്ക് ഇപ്പം പറഞ്ഞില്ലേ, ചിലപ്പോൾ നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ പറ്റാത്തത് എന്നാൽ നമുക്ക് കൊടുത്താൽ ഇരട്ടിയായിട്ട് നമുക്ക് തിരിച്ചു കിട്ടുന്നതുമായിട്ടുള്ള ഒരേ ഒരു കാര്യമേ ലോകത്തുള്ളൂ, അതെന്ന് പറയുന്നത് നമ്മളുടെ പുഞ്ചിരിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലക്ഷറി കാറുകളോ ബ്രാൻഡഡ് വസ്ത്രങ്ങളോ ഇല്ലെങ്കിലും സാരമില്ല, എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്തുണ്ട്. അതായത് നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ചിരി എന്ന് പറഞ്ഞിട്ടൊരു ചിരിയുണ്ടല്ലേ. ഒരു മുതിർന്ന വ്യക്തി ദിവസം ശരാശരി 20 മുതൽ 50 തവണ വരെ ചിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ദിവസം 400 തവണയെങ്കിലും ചിരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. വളരുംതോറും നമ്മൾ എന്തിനാണ് നമ്മുടെ ചിരി കുറയ്ക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ മുതിർന്ന് മുതിർന്ന് കഴിയുമ്പോൾ, നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ആ ഒരു പുഞ്ചിരി, നമ്മളുടെ ആ ഒരു നിഷ്കളങ്കതയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് മുതിർന്ന് കഴിയുമ്പം ആ ഒരു നിഷ്കളങ്കതയും എന്തിനാണ് നമ്മളുടെ ആ മുഖത്ത് നിന്ന് കളയുന്നത്? അതായത് വണ്ടി ഓടിക്കുമ്പോൾ അറിയാതെ മറ്റൊരാളുടെ വണ്ടിയിൽ തട്ടിയാലോ, അല്ലെങ്കിൽ ആ വഴിയിൽ വെച്ച് ആരുടെയെങ്കിലും മേത്ത് അബദ്ധത്തിൽ കൈ ഒന്ന് തട്ടിയാലോ, മുഖം കടുപ്പിച്ച് നിൽക്കാതെ നമ്മളിങ്ങനെ സങ്കടത്തോടെയോ ക്ഷമാപണത്തോടെയോ ഒരു ചെറിയ പുഞ്ചിരി ഒന്ന് നൽകി നോക്കൂ. അവിടെ നടക്കാൻ സാധ്യതയുള്ള വലിയൊരു വഴക്ക് അപ്പോൾ നമുക്ക് ഇല്ലാതാക്കാൻ ആ പുഞ്ചിരിക്ക് അവിടെ കഴിയും. സോറി എന്ന വാക്കിനേക്കാൾ വലിയ എഫക്റ്റാണ് ഒരു പുഞ്ചിരിക്കുള്ളത്. നമ്മൾ ഒരാളുടെ അടുത്ത് ഒരു സോറി, നിങ്ങൾക്ക് സോറി പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു നോക്കൂ. അപ്പം നമുക്ക് ആ ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും, ഈ ചിരിയോടുകൂടി ആ ബുദ്ധിമുട്ട് അങ്ങ് മാറിക്കിട്ടും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതായത് നമുക്ക് പുഞ്ചിരി കൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലേ? ഒരു ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു വഴക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഒരു നമുക്ക് പരിചയമുള്ള ഒരാളിനെ പരിചയം ഇല്ലാത്ത ഒരാളിനെ നമുക്ക് പരിചയക്കാരനാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സൗഹൃദ പിണക്കങ്ങളിലിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കുറച്ചും കൂടി കൂടുതൽ നമുക്ക് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പുഞ്ചിരിയായിട്ട് ബന്ധപ്പെടുത്തിയുണ്ട്. അതായത് പല ചിരികളും പറഞ്ഞു, ഉള്ളിൽ ആത്മവിശ്വാസത്തോടുള്ള ചിരികൾ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ചിരികൾ ഇഷ്ടമുള്ള ആൾക്കാരുടെ പറഞ്ഞു, അങ്ങനെ പലതരം ചിരികളിലേക്ക് പറയുമ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: സുഖം.
2: മനുഷ്യനെ പ്രകൃതി അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രണ്ട് വരദാനമാണ്. ഒന്ന് കണ്ണുനീര്. നമുക്ക് രണ്ട് സിറ്റുവേഷൻസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ചിരിക്കുന്നത് ചിരിക്കണം, കരയണത് കരയണം, അങ്ങനെയാണല്ലോ നമ്മുടെ പ്രകൃതി നമുക്ക് മനുഷ്യൻ നൽകിയിരിക്കുന്നത്. പിന്നെ നമ്മൾ ചിരിയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പുഞ്ചിരി, ഒരു ചിരി ആർക്കും ആരോടും പ്രകടിപ്പിക്കാൻ തെറ്റൊന്നുമില്ല, അതൊരു നല്ലത് തന്നെയാണ്. പക്ഷെ ഈ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു നമ്മൾ ഒരാളിന് വൈരാഗ്യമോ ബുദ്ധിമോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് നമ്മൾ ചിരിക്കുകയും ചെയ്യുന്നത് അതിന്റെ വ്യത്യാസമുണ്ട് ആ ചിരിയിൽ. അപ്പൊ നമ്മള് മനുഷ്യനെ ഏറ്റവും കൂടുതൽ കൈമാറാൻ കഴിയുന്നത് സ്നേഹമാണ്. ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് പുഞ്ചിരിയൊക്കെ സംസാരിച്ചു തുടങ്ങിയാൽ ഒരു വിധപ്പെട്ട വൈരാഗ്യങ്ങളൊക്കെ നമുക്ക് മനുഷ്യനിൽ നിന്ന് അകന്നുപോകും. പക്ഷെ ഇപ്പം ചിരിക്കാനും കാണാനും കേൾക്കാനും അത് സമയമില്ലെന്ന് എല്ലാവരും ഫോണിൽ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം പോലും വീട്ടുകളിൽ പോലും ഒന്ന് തുറന്ന് സെർച്ച് ചെയ്യാൻ, ഇപ്പൊ നമ്മളെല്ലാം ചിരിക്കുന്ന മൊബൈലിൽ നോക്കിയിട്ട് ഓരോ റീൽസും മറ്റും ഒക്കെ കണ്ടിരിക്കുക, അത് പരസ്പരം നമുക്ക് മനുഷ്യനെ ചിരിക്കാൻ സമയം കിട്ടുന്നില്ല. കാരണം മനുഷ്യൻ ഇങ്ങനെ ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ആധുനിക ലോകത്തിന്റെ ആ ഒരു സ്ഥൂലോട് കയറി ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ പാരമ്പര്യമായ പല സൗഹൃദങ്ങളും സ്നേഹങ്ങളും ഒക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പുഞ്ചിരി എല്ലാവർക്കും ഉണ്ടാകട്ടെ.
0: അതെ, പുഞ്ചിരി അതെ പുഞ്ചിരി എല്ലാവർക്കും ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദാണ്ട് ഇന്നത്തെ സെഗ്മെന്റിന്റെ സമയം നമുക്ക് ഇവിടെ കഴിയാറാവുമ്പോൾ, നിങ്ങളുടെ പുഞ്ചിരി കാരണം ഈ ലോകം മാറേണ്ടതില്ല, പക്ഷെ നിങ്ങളുടെ പുഞ്ചിരിക്ക് നിങ്ങളുടെ ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ ഊണാട്ടുകാര പാസഞ്ചർ ഇന്ന് ഇവിടെ ഒന്ന് കൊണ്ടേയിരിക്കും. എൻ്റെ റേഡിയോ 91.2 അടുത്തതായിട്ട് നമ്മുടെ കുറച്ചധികം പ്രോഗ്രാംസുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പം തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകാര പാസഞ്ചർ. വുമൻസ് കോർണർ ഒക്കെ ആയിട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. കൂടെയുള്ളത് ഞാൻ RJ സുമയയാണ്. അപ്പം അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 വുമൻസ് കോർണർ ആണ്. വുമൻസ് കോർണറിൽ ഞാൻ കൂടെയുള്ളത് ആർ ജെ സുമയെയും ഇന്ന് നമ്മളുടെ കൂടെ വളരെ അധികം നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത് ഡോക്ടർ സുമ കാർത്തിക സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ സുമ ENT സർജൻ ആയിട്ടുള്ള ഡോക്ടർ സുമയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. വെൽക്കം മാം, വെൽക്കം ടു എന്റെ റേഡിയോ 91.2.
1: ഹായ് സുമയ, ഭയങ്കര സന്തോഷം കേട്ടോ.
0: ഇന്ന് നമ്മളുടെ, അതായത് ഞാൻ ആർ ജെ ആയിട്ട് ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ആണ് ഇവിടെ വുമൻസ് കോർണറിൽ ഞാനൊരു ഗസ്റ്റിനെ കൊണ്ടുവന്ന് ഇവിടെ ഇന്റർവ്യൂ ചെയ്യിക്കുന്നത്. അത് ഫസ്റ്റില് മാഡം ആണെന്നുള്ളൊരു സർപ്രൈസ് ആണ് ഞാൻ ആദ്യം തരുന്നത്.
1: താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഈ ഒരു വേദി തന്നതിനായിട്ട് തന്നെ താങ്ക് യു സോ മച്ച്.
0: അപ്പം എന്താണ് ഇപ്പം ഡോക്ടർ സുമ കാർത്തിക സ്പെഷ്യാലിറ്റി ക്ലിനിക്ക് 2 വർഷത്തിലായിട്ട് ഇപ്പോൾ എത്തി നിൽക്കുകയാണ്, എന്താണ് ഈ 2 വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മാഡത്തിന് എന്താണ് തോന്നുന്നത്?
1: ആദ്യം തന്നെ പറയേണ്ടി വന്നാൽ ദൈവത്തിന് നന്ദി. ഞങ്ങളുടെ കൂടെ നിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ടീമാണ്. ഈ ഒരു ടീമായിരുന്നു ഞങ്ങളുടെ ഒരു ബാക്കിംഗ് ഫോഴ്സ്. അവർ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ മുന്നോട്ട് എടുത്തു വെച്ച കാലം നിങ്ങൾ പിന്നോട്ടാക്കണ്ട. അപ്പം അതായിരുന്നു ഞങ്ങളുടെ ഒരു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയാൻ. പിന്നെ കുറേ വെൽവിഷേഴ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ട്രീറ്റ് ചെയ്ത ഞങ്ങളുടെ പേഷ്യൻസ് തന്നെ ഞങ്ങളുടെ ഭയങ്കര വലിയ വെൽവിഷേഴ്സ് ആയിട്ടുണ്ട്. അവരും ഞങ്ങൾക്ക് ഭയങ്കര വലിയ സപ്പോർട്ട് തന്നിട്ടുണ്ട് ഈ ഒരു സെക്കൻഡ് സ്ഥാപനത്തിന് വേണ്ടിയിട്ട്.
0: ഡോക്ടർ സുമ കാർത്തിക, ആ പേരിൽ തന്നെ വളരെയധികം വ്യത്യസ്തതയുണ്ട്. ചിലർ ചോദിക്കും സിസ്റ്റേഴ്സ് ആണോ എന്ന്, ചിലർ ചോദിക്കും അമ്മ മകൾ ആ ഒരു ബന്ധമാണോ എന്ന്. പക്ഷെ അടുത്തറിയാവുന്നവർക്ക് അറിയാം വളരെയധികം ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലുള്ള രണ്ടു പേര് തുടങ്ങിയ 2 സ്ഥാപനങ്ങളാണ്. അപ്പൊ എന്താണ് ആ ഫ്രണ്ട്ഷിപ്പ്, എവിടെ നിന്ന് തുടങ്ങി, ഇപ്പോ എവിടെ എത്തി നിൽക്കുന്നു, അതിനൊക്കെ പറ്റിയിട്ടൊക്കെ അറിയാൻ വളരെയധികം.
1: അതെ, ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പേര് വിചാരിച്ച ഇത് ഒരാള് തന്നെയാണെന്ന്. പക്ഷെ ഒരിക്കലും 2 മൈൻഡ്സ് ആർ ബെറ്റർ ദാൻ വൺ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എന്റേത്. അപ്പം അതേപോലെ തന്നെ ഇത് രണ്ട് വ്യക്തികൾ മാത്രമല്ല, പേരിൽ 2 വ്യക്തികളാണ്. അപ്പം ഇത് ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ തുടങ്ങിയതാണ്. ഞാൻ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു കൊലീഗായിട്ടാണ്. അപ്പം ഞാൻ കണ്ടിരുന്ന ഒരു നല്ലൊരു ഒരു ഫയറാണ് ലൈക്ക് ഡോക്ടർ കാർത്തിക ഒരു ഒരു പെർഫെക്ഷനിസ്റ്റ്, എന്ത് ചെയ്യുന്നതിനകത്തൊരു പെർഫെക്ഷനിസം. അപ്പം ആ ഒരു ആള് എൻഡ് ഡെയറിങ് ആയിട്ട് ഞങ്ങൾക്ക്, മീൻസ് ഞങ്ങൾ എപ്പോഴും വിചാരിച്ചിരുന്ന ഒരു പെർഫെക്ഷൻ പ്ലസ് ഡെയറിങ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് എന്തും ചെയ്യാം, എന്തും കോൺക്രി ചെയ്യാം എന്നുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഇത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെയും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഫഷനെയും നന്നായിട്ട് ലൈക്ക് സപ്പോർട്ട് ചെയ്തു. സോ അതാണ് ഈ ഒരു സുമ കാർത്തിക
0: എന്ന് പറയുന്നത്, ഡോക്ടർ സുമ കാർത്തിക എന്ന് പറയുന്നത് പേരിൽ തന്നെ വളരെയധികം വ്യത്യസ്തതയാണ്.
1: ഇതിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ആൾക്കാര് ഇവൻ സിസ്റ്റേഴ്സ് ആണോ എന്ന് തന്നെ പറയാം. സാമ്യവും ഓൾമോസ്റ്റ് സെയിം
0: ആയിട്ട് കാണാൻ തന്നെ രണ്ടുപേരും ഏകദേശം ആ ഒരു ഇതിലാണ്. അപ്പം മാഡം, ഈ ഒരു സത്യം പറഞ്ഞാല് നമ്മള് ഈ വുമൻ ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു എന്റർപ്രണർഷിപ്പ് എന്നൊക്കെ പറയുന്നത് വളരെയധികം പ്രചോദനമാണ്. പ്രത്യേകിച്ച് ഇപ്പം വന്ന ആ തലമുറയിലുള്ള പെൺകുട്ടികൾക്ക് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇൻഫ്ലുവൻസേഴ്സ്, ഫോർ എക്സാമ്പിൾ ലൈക്ക് പേളി ഇമാണിയെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ. ഇപ്പൊ എന്റെ പെർസ്പെക്റ്റീവിൽ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് രഞ്ജിനി ഹരദാസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെട്ട എന്റെ ഒരു ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മുടെ പുതിയ തലമുറയിലെ യങ്സ്റ്റേഴ്സിന് ആയിട്ടുള്ള ഫീമെയിൽസിന് ലേഡീസിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് ഇതിൽ കൂടെ?
1: അതെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒരു നമ്മളിപ്പം പല കോൺസെപ്റ്റിലും നമ്മളൊക്കെ 90s kids എന്നൊക്കെ പറയുന്ന പോലെ 90s kids കണ്ടിരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽ ഡോമിനൻസ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫീമെയിലിന് ഫ്രീഡം ആയി, ഫീമെയിൽ ഡോമിനൻസ് വന്നു. പക്ഷെ ഞാനിപ്പം ബിലീവ് ചെയ്യുന്ന ഇപ്പോൾ ഒരു സ്റ്റേറ്റിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വാലിറ്റി ഫോർ ബോത്ത് ആണ്. അവിടെ എനിക്ക് ഡോമിനൻസ് എന്നല്ല ഒരു വാക്ക്, ഈക്വാലിറ്റി ആൻഡ് ഫ്രീഡം ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇപ്പം കൂടുതലായിട്ട് എടുത്തു പറഞ്ഞില്ലെങ്കിലും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു ഈ ഒരു മെയിലിന്റെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ അവരുടെ ഒരു ആസ്പെക്ട്, അവരുടെ ഒരു ഒരു സപ്പോർട്ടും കൂടെ. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കാർത്തിക ഡോക്ടറിനും കൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ സ്പൗസസ്, പിന്നെ വിജേഷ് എന്ന് പറയുന്ന ഒരാളും ഉണ്ട് ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ്. അപ്പം ഈ ആൾക്കാരുടെ സപ്പോർട്ട്, ഇത് പേരിൽ വെളിപ്പെടുത്തിയില്ലെങ്കിലും അവർ ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്. അപ്പം ഇപ്പോഴത്തെ ജനറേഷന് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷൻ എന്താണ്, ഡു ഇറ്റ് യുവർ എക്സലൻസ് ആണ്. ആ ഒരു എക്സലൻസിനകത്ത് നിങ്ങൾ ഇന്ന ഒരാൾ, അത് മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ള ഒരു ഒരു വ്യാഖ്യാനം കൊടുക്കുകയാണ് പറയാറുണ്ട്, ആ ബെസ്റ്റ് ഏതാന്ന് വെച്ചുകഴിഞ്ഞാൽ എടുക്കുക ആൻഡ് ഗോ ഫോർവേഡ്. ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്, പക്ഷെ മുന്നോട്ട് തന്നെ പോവാണ്.
0: എക്സലന്റ്. അതാണ്, അതായത് ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതലും ഞങ്ങളുടെയൊക്കെ ആ ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ പേരൻസ് ഇൻജെക്ട് ചെയ്ത് തന്നേക്കുന്ന ഒന്നെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ. ഡോക്ടറാവും ഡോക്ടറാവും ഡോക്ടറാവും, ഞാൻ എന്റെ അടുത്ത് ഡോക്ടറാവും ഡോക്ടറാവും എന്ന് പറഞ്ഞ അവസാനം ഇതാണ്ട് ഞാൻ ഡോക്ടർ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് വന്ന് എത്തി നിൽക്കുകയാണ്. ഈ നമ്മളുടെ ഈ ഒരു തൊഴിലില്ലായ്മ, അൺഎംപ്ലോയ്മെന്റ് എന്നൊക്കെ പറയുന്നത് വളരെയധികം നമ്മുടെ നാട്ടിൽ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വരിക, പ്രത്യേകിച്ച് ഓണാട്ടുകര എന്ന് പറയുന്ന ഈ ഒരു പ്രദേശത്ത് ആ ഒരു ഇത് വരിക, നമ്മൾ ഇത്രയും അധികം നമ്മളുടെ കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ചെറിയ കാര്യമല്ല. എനിക്കൊന്ന് സ്റ്റാഫിനെ കുറിച്ച് പറയുമ്പോൾ 100.
1: ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റും

0: നമ്മൾക്ക് വേണ്ടിയ രീതിയിൽ ഞങ്ങളെ ഇഷ്ടം പോലെ ഈവൻ സപ്പോർട്ട് ചെയ്യുന്നത് വെറും പേഷ്യന്റിനെ നോക്കാൻ വേണ്ടി മാത്രമല്ല, ആ ഒരു നോളജ് ആ ഒരു സ്കില്ല് ഞങ്ങളെ അസിസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് അസിസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇപ്പൊ നമുക്കൊരു രീതികൾ കാണുമല്ലോ, അത് ആ ഒരു ബെസ്റ്റ് കൊണ്ടുവരാനായിട്ട് ഇവര് ഞങ്ങളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യത്തിനകത്തും
1: ഓക്കെ. അപ്പൊ നമുക്ക് വുമൻസ് കോർണറിൽ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് കൂടുതലും നമുക്ക് സംസാരിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം മോഡേൺ ടെക്നോളജീസ്, മോഡേൺ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്, മോഡേൺ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ഒക്കെ വളരെ ഓരോ ദിവസം കഴിയും തോറും എനിക്ക് തോന്നുന്നു നമ്മളുടെ മെഡിസിനിലും ട്രീറ്റ്മെന്റിലും നമ്മൾക്കുണ്ടാകുന്ന രോഗങ്ങളിലും ഒക്കെ അധികം കൂടുതൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇതിൽ. അപ്പം ആ ഒരു മോഡേൺ ട്രീറ്റ്മെന്റിൽ വരുന്ന ആ ഒരു സ്കിൻ ട്രീറ്റ്മെന്റ് ആണ് നമ്മളുടെ ഐ വി ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിനെ കുറിച്ചിട്ട് കുറേ മിത്തുകളുണ്ട്. ഇതിനെ കുറിച്ചിട്ട് കുറെ, അതായത് എന്നെ വിളിക്കാം, പെട്ടെന്ന് വിളിക്കാൻ എന്ത് ചെയ്യണം, ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ഗ്ലൂട്ടാതയോൺ ക്രീംസ് എടുക്കുക, എത്രത്തോളമാണ് ഈ ഐ വി ഗ്ലൂട്ടാതയോൺ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്? ഗ്ലൂട്ടാതയോൺ തന്നെ ഒരു ആന്റി ഓക്സിഡന്റ് ഒരു പ്രോപ്പർട്ടി ആണ്. അപ്പം എങ്ങനെയാണ് ഗ്ലൂട്ടാതയോണിന്റെ പ്രോസസ്സിങ്? ഒരു ഒരാളുടെ ശരീരത്തിൽ നമ്മൾ ഐ വി ഗ്ലൂട്ടാതയോൺ എടുത്താൽ എങ്ങനെയായിരിക്കും അതിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്?
0: ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഗ്ലൂട്ടാതയോൺ ഒരു ആന്റി ഓക്സിഡന്റ്. പെട്ടെന്ന് ഒരു ഒരു പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഈ കേൾക്കുന്ന ആൾക്കാർക്കൊന്ന് മനസ്സിലാവാനായിട്ട് ഈ ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒത്തിരി പേർക്ക് അറിയില്ല. അപ്പം ഈ ആന്റി ഓക്സിഡൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റ് കിടക്കുവാന്ന് വിചാരിച്ചോ, നമ്മൾ അവർക്ക് അവരെ ഒന്ന് കാണാൻ പോവാ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. ഈ കൊണ്ടുവന്ന സാധനങ്ങൾ എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫ്രൂട്ട്സ് ആയിരിക്കും. എന്തുകൊണ്ട്? ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യും, അവരുടെ രോഗങ്ങൾ പെട്ടെന്നത് മാറ്റാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളൊരു കേക്കോ അല്ലെങ്കിൽ മുട്ടായി സാധനങ്ങളല്ലല്ലോ കൊണ്ടുവന്നത്, എപ്പോഴും ഇങ്ങനത്തെ ഫ്രൂട്ട്സ്, ആപ്പിൾസ്, ഓറഞ്ചസ് അങ്ങനത്തെ സാധനങ്ങളാണ് നമ്മൾ കൂടുതലും കൊടുക്കുന്നത്. അപ്പം ഈ സാധനങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് ഒരു രാജാവ് എന്ന് പറയാം, ആന്റി ഓക്സിഡൻ. ഇതിനാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. ഈ ആന്റി ഓക്സിഡൻ്റിലെ രാജാവാണ് ഗ്ലൂട്ടാതയോൺ. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഇത് പറഞ്ഞു. ഇത് നമ്മളുടെ ശരീരത്തിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുണ്ടാവുന്ന ഓരോ സാധനങ്ങളും നമ്മൾ എടുക്കുമ്പോഴും അതിലൊരു ഒരു നല്ല പ്രോഡക്റ്റ് ഉണ്ട് കൂടുതലായിട്ട്, പിന്നെ ഒരു ചീത്ത പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ചീത്ത പ്രോഡക്റ്റ് കാലാകാലങ്ങളായിട്ട് നമ്മളുടെ ശരീരത്തിൽ ഇങ്ങനെ അടിഞ്ഞു കൂടുന്നുണ്ട്, അത് ചെറിയ ചെറിയ ഡാമേജുകൾ ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്നല്ല, ഒരിക്കലും ഒരാൾക്ക് രോഗം വരുന്നത് പെട്ടെന്നല്ല. അപ്പം ആ ഗ്രാജുവൽ പ്രോസസ്സിൽ ഓർഗൻ ഡാമേജ് എല്ലാം അങ്ങനെ പതുക്കെ പതുക്കെ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു ഏജിങ് ഇഫക്റ്റ് എന്ന് പറയും. ഈ ആന്റി ഓക്സിഡൻസ് എടുക്കും തോറും ഇവർ ഈ സാധനങ്ങൾ, ഈ ഈ എന്താ പറയുന്നത്, ഈ നെഗറ്റീവ് സാധനങ്ങളെ അങ്ങ് റിമൂവ് ചെയ്യുകയാണ്. അപ്പം അതാണ് ഇതിൻ്റെ മെയിൻ ആക്ഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ. ഇത് ലിവറിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മുടെ ബോഡിയിൽ ആക്ച്വലി പറഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. അപ്പം ഇതൊരു മൂന്ന് പ്രോട്ടീൻസ് ആണ്, മൂന്ന് അമിനോ ആസിഡ്സ് ചേർന്നുണ്ടാവുന്ന ഒരു സാധനമാണ് ഗ്ലൂട്ടാതയോൺ. അപ്പം നാച്ചുറലി ഓക്കറിങ് ആണിത്. അത് പുറമേ നമ്മൾ ഇച്ചിരി കൂടുതലായിട്ട് എടുക്കുന്നു, ബിക്കോസ് വിത്ത് ഏജ് ഇത് കുറയും നമ്മുടെ ബോഡിയിൽ. അപ്പം നമ്മൾ എക്സ്റ്റേണലി എടുക്കുമ്പോൾ അഗെയിൻ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിപ്പയർ ആണ്. റിപ്പയർ ഓഫ് ആർ ഓർഗൻസ്, റിപ്പയർ ഓഫ് ഓൾ ആർ സിസ്റ്റംസ്, പ്യൂരിഫിക്കേഷൻ, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ, എനർജി എൻഹാൻസർ എല്ലാമാണിത്. ആൻഡ് ഗ്രാജുവലി അതിനൊരു ഇഫക്റ്റും ഉണ്ട്. മെലാനിൻ, മെലാനിൻ ആണല്ലോ നമ്മുടെ പിഗ്മെന്റിന്, അല്ലെങ്കിൽ വെയിലടിക്കുമ്പോൾ അല്ലെങ്കിൽ സെൽസിനെ ലൈറ്റ് അടിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ തരുന്നതാണ് ഈ മെലാനം. ഈ മെലാനിൻ്റെ പ്രോസസ്സിനകത്ത് അല്ലെങ്കിൽ ഒരു പാത്വേക്കകത്ത് ഇത് ചെറുതായിട്ടൊന്ന് തിരിച്ചാക്കും. തിരിച്ചാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെലാനിൻ ഉണ്ടാവും, പക്ഷേ ഒരു നിറം കുറഞ്ഞ ഒരു മെലാനിൻ. അപ്പം ഗ്രാജുവലി ഇത് എടുക്കും തോറും ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു 2-3 ഷെയ്ഡ്സ് ഫെയറർ ആവും, അല്ലെങ്കിൽ ബ്രൈറ്റർ ആവും. ഒരിക്കലും കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇരുണ്ടിരിക്കുന്ന ഒരാൾ ഒരിക്കലും വെളുത്തു പോകത്തില്ല. അപ്പം അതൊരു മിസ്കോൺസെപ്റ്റ് ആണ്. അപ്പം ഇത് എടുക്കുമ്പോൾ ഇവർക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 ഷെയ്ഡ്സ് ബ്രൈറ്റർ, അതാണ് ഈ ഗ്ലൂട്ടാതയോണിന്റെ എഫക്ട്.
1: അതാണ്, അല്ലാതെ എല്ലാവരും വിചാരിക്കുന്നത് പോലെ, നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ പെട്ടെന്ന് വെളുക്കാനായിട്ടുള്ള ഒരു സാധനം അല്ല കേട്ടോ ഗ്ലൂട്ടാതയോൺ. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് വെളുക്കത്തതൊന്നുമില്ല. ഇങ്ങനെ കുറച്ച് കുറച്ച് പ്രോസസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ ഐ വി ആയിട്ട് ഗ്ലൂട്ടാതയോൺ എടുക്കുമ്പോൾ. അതേപോലെ തന്നെ വളരെ അധികമായിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റും കൂടിയാണ് അല്ലേ ഡോക്ടർ? ആന്റി ഓക്സിഡന്റ് ആണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗ്ലൂട്ടാതയോണിനെ പറ്റിയിട്ടുള്ള കുറച്ച് മിത്തുകളാണ്. ഈ ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്നത് നമ്മുടെ ഡെഡ് സെൽസിനെ ആക്ടിവേറ്റ് ആക്കും എന്നുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ ക്യാൻസർ സെൽസിനെ കുറച്ചും കൂടി പ്രൊമോട്ട്, ക്യാൻസർ സെൽസിന്റെ ഗ്രോത്ത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നു. അത് മിത്തായിട്ട് വിശ്വസിക്കേണ്ടതാണോ?
0: ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾസ് റിപ്പോർട്ടായിട്ടാണ് ഞാൻ പറയുള്ളൂ. ബിക്കോസ് ഇത് ശരിക്കും ഇത് ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ ക്യാൻസർ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് കൊടുത്തോണ്ടിരുന്ന ഒരു സാധനമാണ്. ബിക്കോസ് അവരുടെ സെൽസ് എല്ലാം ലൈക്ക് ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രോയിഡ് ആയി വരുവാണ്. ആന്റി ഓക്സി മീൻസ് ഈ

0: സെഡേറ്റീവ് സ്ട്രെസ് എന്നാണ് ഇതിന് പറയുന്നത്. സ്ട്രെസ് ഇൻ ദ ബോഡി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിനെ മാറ്റാനായിട്ട് ഗ്ലൂട്ടതയൺ കൊടുത്തിരുന്നതാണ്. സോ ഇതൊരു ക്യാൻസർ പ്രൊട്ടക്റ്റീവ് ഡ്രഗ് ആയിട്ട് തന്നെ പറയത്തുള്ളൂ. ബിക്കോസ് ഒരു പ്രിവെൻഷൻ, ക്യാൻസർ വന്നതിനെ മാറ്റത്തില്ല, പക്ഷെ ഇതൊരു പ്രിവെൻഷൻ ആക്കാനായിട്ട് ഒരു പൊട്ടന്റ് സാധനമാണ്. ഒരു ഹെൽത്തി ആയിട്ട് ഒരു ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽത്തിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആന്റി ഓക്സിഡൻസ് എടുക്കാനായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്.
1: അപ്പൊ അതാണ്, അതായത് ഇപ്പം ഗ്ലൂട്ടാതയോൺ എടുത്തത് കൊണ്ട് ആർക്കും ക്യാൻസർ ഒന്നും വരില്ല കേട്ടോ. അതും കൂടി നമ്മൾ ഇതിനകത്ത് നമ്മൾ ചേർക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് റീൽസിൽ ഇങ്ങനെ ഒരു സംഭവങ്ങൾ, ഇങ്ങനെ ഒരു ആക്ട്രസിനെ ബേസ് ചെയ്തതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ അതിങ്ങനെ കുറച്ചും കൂടി ചോദിക്കാനായിട്ടുള്ള കാരണം. കാര്യം നാച്ചുറലി ഈ ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയാത്ത ആൾക്കാർ ഗ്ലൂട്ടാതയോൺ വെറുതെ നമ്മളിങ്ങനെ വെളുക്കാൻ ഉപയോഗിക്കുന്നതാണെന്നും അത് നമ്മൾ എടുത്തത് കൊണ്ട് നമുക്ക് ക്യാൻസർ വരുമെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ റേഡിയോയിൽ കൂടെ ആ ഒരു അവയർനെസ് നമ്മൾ കൊടുക്കുകയാണ് ഗ്ലൂട്ടാതയോണിനെ കുറിച്ച്. ഇതാണ് ഗ്ലൂട്ടാതയോൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ പ്രോസസ്സിംഗും കാര്യങ്ങളും. ഓക്കെ മാഡം, അതേപോലെ തന്നെ നമ്മുടെ യങ്സ്റ്റേഴ്സിൽ വന്നിരിക്കുന്ന യങ്സ്റ്റേഴ്സ്, പ്രത്യേകിച്ച് നമ്മളുടെ ആൺകുട്ടികളിൽ ഇപ്പം വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു കാര്യമാണ്, വളരെ അധികം പ്രായം കുറഞ്ഞ ആൺകുട്ടികളിൽ തന്നെ കാണുന്നതാണ് ബാൾഡ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പം എന്താണ് നമ്മുടെ ഈ മോഡേൺ ഹെയർ ലോസ്, ഹെയർ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും?
0: ഈ യങ്സ്റ്റേഴ്സിന് എന്തുകൊണ്ട് ഇത്രയും ഹെയർ ലോസ് വരുന്നത് അല്ലെങ്കിൽ ബാൾഡ്നെസ്? ഞങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഞങ്ങൾക്കും അതൊരു സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. ബിക്കോസ് നമ്മൾ പറയാം, അയ്യോ പണ്ടത്തെയൊക്കെ ഫോട്ടോസ് നോക്കുമ്പോൾ ഇച്ചിരിയോടും കൂടെ മുടിയുണ്ടായിരുന്നു, ഇപ്പോഴാണെങ്കിൽ എല്ലാം ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതേപോലെ പ്രായം കേൾക്കുമ്പോൾ ഞങ്ങളും ഞെട്ടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇപ്പോഴത്തെ സ്ട്രെസ്ഡ് ലൈഫ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആയിട്ടായിരിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഹോർമോൺ റിലേറ്റഡ് കുറേ ഇഷ്യൂസ് ഉണ്ട്. ഇവരുടെ ഫുഡ് ഹാബിറ്റ്സ്, ഇവരുടെ ഡയറ്റ് ഭയങ്കരമല്ലോ, ഒരു എക്സസൈസ് ഇല്ല അവർക്ക്. ഫുഡ് അവർ പ്രോപ്പറായിട്ടുള്ള ഫുഡ് ടൈപ്പിലല്ല എടുക്കുന്നത്. അവിടെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ട്, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്, ഹോർമോണൽ അതനുസരിച്ച് തന്നെ വരുന്നുണ്ട്. പ്ലസ് ആഡഡ് ആയിട്ട് അവർക്ക് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിട്ടും കൂടെ ഉണ്ടെങ്കിൽ ഇതും കൂടെ വരും. അപ്പൊ നമുക്ക് ഇതിന് ശരിക്കും പറഞ്ഞാൽ മെയിൽസ് മാത്രമെന്നല്ല, മെയിൽസിനാണെങ്കിലും ഫീമെയിൽസിനാണെങ്കിലും അക്കോർഡിംഗ് ടു എന്ത് ടൈപ്പിലാണ്, ഇപ്പം ഇന്ന ഇന്ന കാറ്റഗറീസ്, അവർക്ക് നമ്മളൊരു ബാറ്ററി ഓഫ് ടെസ്റ്റുകൾ ചെയ്യും, ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കും. അതിനകത്ത് ഏത് ടൈപ്പ്, ഇപ്പം ന്യൂട്രീഷൻ വൈറ്റമിൻ ഡെഫിഷ്യൻസീസോ ഹോർമോണൽ ഡെഫിഷ്യൻസീസോ എന്തെങ്കിലും അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ അത് വെച്ച് സപ്പോർട്ട് ചെയ്യും, സപ്ലിമെന്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കുറേ തരം ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, PRP എന്ന് പെട്ടെന്ന് എല്ലാവരും പറയുന്നത്, എനിക്ക് തോന്നുന്നു പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ആയിട്ട് ആർക്കും അറിയത്തില്ല, കൂടുതലും PRP GFC എന്നൊക്കെ ആയിരിക്കും. അപ്പം പ്ലേറ്റ്ലെറ്റ്, ഇത് ആളുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ഇതിന്റെ പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ പ്ലാസ്മ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. ഇതിനകത്ത് പ്ലേറ്റ്ലെറ്റ്സിനകത്താണ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉള്ളത്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യും ഹെയർ ഫോളിക്കിൾസിന്, അതാണ് നമ്മളിവിടെ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഗ്രാജുവൽ ആയിട്ട് ഒരു നറിഷ്മെന്റ് കൊടുക്കുകയാണ് സ്കാൽപ്പിന്റെ ഫോളിക്കിൾസിനെ, നമ്മൾ ഒരു നറിഷ്മെന്റ് ആയിട്ട്, അതാണ് PR. അതിന്റെ ഒരു ഇച്ചിരിയുടെ സുപ്പീരിയർ ആയിട്ട് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ്സിനെ തന്നെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സിനെ റിലീസ് ചെയ്യിപ്പിക്കാനായിട്ട് ആക്കുന്നു, ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സിന്. അതാണ് ഗ്രോത്ത് ഫാക്ടർ കോൺസെൻട്രേറ്റ് എന്ന് പറയും.
1: അതേപോലെ തന്നെ മാഡം, ഈ ഒരു ബാലനര എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടിക്കാലത്ത് കേട്ടിട്ടില്ലേ, പെട്ടെന്ന് നരയ്ക്കുക, അതും ഈ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ?
0: വൈറ്റമിൻ ഡെഫിഷ്യൻസി മാത്രമല്ല, ഏറ്റവും കോമണസ്റ്റ് കാര്യം സ്ട്രെസ് ആണ്. ഇപ്പം ഇത്ര പ്രിമച്യൂർ ഗ്രേയിങ് തന്നെ വരുന്നത് ഈ ഒരു സ്ട്രെസ് കാരണം തന്നെയാണ്. പിന്നെ അവിടെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഉണ്ട്. ഇപ്പം നമ്മൾ അവർക്ക് വൈറ്റമിൻ ഡി കൊടുക്കും, ഡി ഡെഫിഷ്യൻസി ഇല്ലാത്ത ഇങ്ങനെ വരും. അതിന്റെ കൂടെ അതിനകത്തുള്ള മെഡിക്കേഷൻസ് നമ്മൾ കൊടുക്കും. ബിക്കോസ് ഒരു കറക്റ്റ് പ്രോട്ടീൻ സിന്തസിസ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടുത്തെ ഹെയറിലുള്ള പിഗ്മെന്റ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ആ ഒരു കാര്യത്തിനകത്ത് നമ്മൾ പ്രിമച്യൂർ ഗ്രേയിങ് ഏറ്റവും കൂടുതൽ കാണുന്ന യങ്സ്റ്റേഴ്സിൽ ഇപ്പം കാണുന്നുണ്ട്.
1: ഞങ്ങളുടെ കാലത്ത് ബാലനര എന്നൊക്കെ പറയുമ്പോൾ ബാലനരയൊക്കെ വന്ന ഒരു നല്ല ഭാഗ്യം
0: ചെയ്തവരൊക്കെയാണെന്നൊക്കെ
1: പറയുന്നത്. പക്ഷെ ഇതാണ് ആക്ച്വലി നമ്മളുടെ ആ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ മാഡം, ഇപ്പം കുറേ കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസ് ഉണ്ട്, നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനും ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അല്ലേ? ഏത് കാര്യത്തിനും നമ്മൾക്ക് ട്രീറ്റ്മെന്റ്സ് ഉള്ളതാണ്. ഇപ്പൊ നമ്മൾ സ്ട്രെസ്സിന്റെ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിലും, ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൂടുതലും യങ്സ്റ്റേഴ്സിൽ ഇപ്പം കൂടുതൽ സ്ട്രെസ്സിന്റെ ആ അളവ് വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതുപോലെ തന്നെ ലേഡീസിന് ഈ ഒരു രോഗങ്ങൾ വരാനുള്ള ചാൻസസ് അധികം. അയ്യോ, എനിക്ക് ആ രോഗങ്ങൾ വരുമോ വരുമോ വരുമോ എന്ന് ആലോചിച്ചിട്ട് ഇപ്പൊ ഈ ജോലിക്ക് പോകുന്നവരൊക്കെ കൂടുതലും അവരുടെ ഡയറ്റ് പ്ലാൻസോ അവരുടെ ബോഡിയോ ഒന്നും നോക്കാതെ ഇങ്ങനെ ഓട്ടമാണ്. എല്ലാരും രാവിലെ 9 മണി 10 മണി ആകുമ്പോഴത്തേക്ക് ബാഗും തൂക്കി എടുത്തോണ്ട് ഓട്ടമാണ്. അവർക്ക് ഈ ഡയറ്റ് പ്ലാൻസോ എക്സസൈസോ ഒന്നും നോക്കാനുള്ള നേരം തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു 30-40 ഒക്കെ ആവുന്നതിന് മുൻപ് തന്നെ ഈ കൂടുതലും ലേഡീസിൽ ഈ ഒരു രോഗസാധ്യതകളൊക്കെ വളരെയധികം കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ എന്താണ് നമുക്ക് അതിനൊരു അഡ്വൈസ് ഇവർക്ക് കൊടുക്കാനായിട്ട് പറ്റുക?
0: ഇപ്പം ഞാൻ മദർ ഓഫ് 2 ആണ്, 2 പിള്ളേരുണ്ട്. അപ്പം ഞാൻ എടുത്ത ഒരു തീരുമാനം ഒരു 4-5 years ബാക്ക് എടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ പിള്ളേരുടെ പുറേന്ന് ഓടുന്നു, അല്ലെങ്കിൽ ടൈമില്ല, ജോലിക്ക് പോകുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു ഉള്ള ഒരു ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലും നോക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ എടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കെയർ എന്ത് കൊടുക്കാം. സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഒരുങ്ങാൻ മാത്രമല്ല, പക്ഷെ ഇപ്പം ലേഡീസ് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ എങ്ങനെ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വന്നിട്ട് അതിനെ ചികിത്സിക്കാനായിട്ട് പല പല മൊഡാലിറ്റീസ് ഉണ്ട്. പക്ഷെ ഇതിനെ എങ്ങനെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമുക്ക് ഒരു എന്താ പറയുന്നത് ഒരു ഗുഡ് മൈൻഡ് സെറ്റ്. നമ്മളുടെ ആ ഒരു മൈൻഡ് സെറ്റ് സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയും ഓക്കെ വാട്ട് എവർ ഇറ്റ് ഐ ആം ഗോയിങ് ടു ഫേസ് ഇറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണെങ്കിൽ. സെക്കൻഡ് നമ്മുടെ ഡയറ്റ്, നമ്മൾ എടുക്കുന്ന ഫുഡുകൾ. ചുമ്മാ കിട്ടുന്നത് മാത്രം കഴിക്കുക എന്നല്ല, അവിടെ കഴിക്കുന്നത് ക്വാളിറ്റി ആയിട്ട് ആവശ്യമുള്ളത് മാത്രം കഴിക്കുക, മതിയെങ്കിൽ മതി ആ ഒരു രീതിയിൽ. പിന്നെ എക്സസൈസ്, അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു 5 years ആയിട്ട് റെഗുലറായിട്ട് ഇതിനു വേണ്ടിയിട്ട് ഞാനിപ്പം സമയം കണ്ടെത്തി. ഈവൻ ഇറ്റ് ഇസ് ഒരു ദിവസം വെറും 20 minutes ആണെങ്കിൽ പോലും കൂടെ അത് ലൈക്ക് അതൊരു റുട്ടീൻ ആയേക്കുവാണ്. അപ്പം അത് വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഈവൻ നമ്മളുടെ ഓൺ ഹെൽത്തിൽ അത് അതൊന്ന് എന്താ
1: പറയുന്നത്
0: ചേഞ്ച് അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലാണെങ്കിലും നമ്മുടെ ഫാമിലി ജീവിതത്തിലാണെങ്കിലും ഇതെല്ലാം അതിൻ്റെ കൂടെ നമ്മുടെ പിള്ളേർ തന്നെ കാണുവാണ്. അപ്പം ഈ ഫീമെയിൽസ് അല്ലെങ്കിൽ അവർ ഈ എന്താ പറയുന്നത് ഈ ടെൻഷൻ അടിക്കുക, അവർക്ക് എന്തെങ്കിലും രോഗം വരുമോ, ഇത്രയും കാര്യങ്ങൾ അവർ ഡെയിലി ഒന്ന് ചെയ്യാവോ? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതെന്ത് ടൈപ്പിലായ ആവുന്ന ടൈപ്പ്, കൂടുതലും വെറും ചോറ് മാത്രം അല്ലെങ്കിൽ ബാക്കി മാത്രം ചോറ് മാത്രം ഉള്ളൂ ഇച്ചിരി വെള്ളം ഒഴിച്ച, അങ്ങനല്ല, കുറച്ച് നറിഷ്മെന്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കെയർ പ്ലസ് എക്സസൈസ്. എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഒരു ലേഡി പോലും ഇല്ല ഇവിടെ 15 minutes കൊടുക്കാൻ പറ്റാത്ത ഒരാള്. അത് എത്രക്ക ബിസിയാന്ന് പറഞ്ഞാലും 24 hours 15 minutes ഇസ് ജസ്റ്റ് എന്താ പറയുന്ന ഡ്രോപ്പ് ഇൻ ദി ഓഷൻ എന്നേ പറയാം. സോ അത് കൊടുക്കണമെങ്കിൽ ഇറ്റ് ഇസ് ഗോയിങ് ടു ചേഞ്ച് ഡ്രാസ്റ്റിക്കലി ഇവൻ അവരുടെ ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ മാറുവാണ്.
1: ഓക്കെ, ഞാനിപ്പം എടുത്തോണ്ടിരിക്കുന്നത് ഓണാട്ടേറ പാസഞ്ചർ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അപ്പം നമ്മൾ ഓരോ ദിവസവും നമ്മളിങ്ങനെ പുതിയ പുതിയ സബ്ജക്റ്റ് ഇങ്ങനെ എടുത്തോണ്ട് വരുന്ന ആ സമയത്ത് തന്നെ കൂടുതലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളൊരു അരമണിക്കൂർ, ഒരു 20 minutes, ഒരു 15 minutes നിങ്ങൾക്കായിട്ടൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ വളരെ ഒരു ചേഞ്ച്, ഒരു ലാർജ് ചേഞ്ച് തന്നെ നമ്മുടെ ബോഡിയിൽ അത് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. നമുക്ക് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന ഒരു മൂഡ് സ്വിങ്സ്, അല്ലെങ്കിൽ അന്നത്തെ ദിവസമേ പോയി എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു മാറ്റമുണ്ട്. അതാണ് നിങ്ങളൊരു 15 minutes നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. അതാണ് നമ്മൾ കേൾക്കുന്ന പ്രേക്ഷകരോട് നമുക്ക് പറയാനായിട്ടുള്ളത്. അതേപോലെ മാഡം, ഈ ഒരു 2 years എത്തി നിൽക്കുന്നില്ലേ സുമ കാർത്തിക എന്ന് പറയുന്ന ഈ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു സംരംഭം, ഈ 2 years ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു മൊമെന്റ് ഏതാണ്?
0: അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാനാണെങ്കിൽ ഇഷ്ടം പോലെ കാണും. എനിക്ക് തോന്നുന്നു ഈ 2 years ഏറ്റവും കൂടുതൽ സന്തോഷം വന്നിട്ടുള്ള മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇത് തുടങ്ങുന്നതിന് മുന്നിലെന്ന് പറയാം. സുമ കാർത്തിക എന്നുള്ള ആ ഒരു വിഷൻ വന്നു, ഞങ്ങളുടെ മനസ്സിൽ ഉദിച്ചു വന്നിട്ട് ഇതിന്റെ ഒരു പ്രോസസ്, ഇത് ഒരു ബിൽഡിംഗ് ആയിട്ട് വരുന്നതും എല്ലാം അതിനു മുന്നിൽ നടന്ന ആ ഓരോ മൊമെന്റ്സ്, ആ ഒരു എഫേർട്ട്, ലിറ്ററലി ഞങ്ങളൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അപ്പം അതിൽ നമ്മൾ സമയം കണ്ടെത്തി മീറ്റ് ചെയ്ത് തോട്ട്സ് ഒക്കെ ഷെയർ ചെയ്ത് ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മെൻസ്ലി ഇമ്മെമ്മറബിൾ തന്നെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നില്ല ഇനിയിപ്പം എത്ര പ്രായമല്ല, എത്ര അൽസൈമേഴ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ റിമോട്ട് എന്റെയൊക്കെ റിമോട്ട് മെമ്മറിയിൽ ഉണ്ടായെന്നുള്ള, ബിക്കോസ് ഞാൻ ഇന്നും ആണെങ്കിൽ അത് ഓർക്കുന്ന ഒരു കാര്യങ്ങൾ. ആ മൊമെന്റ് എനിക്ക് ഇനി തിരിച്ചു കിട്ടുമോ എന്നാണ്, ബിക്കോസ് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ പുതിയതായിട്ട് ഓരോന്നായിട്ട് വരുന്നു. അപ്പം ഞങ്ങൾ ഒന്നുമില്ലായ്മേന്നാണ് അത് തുടങ്ങിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയ മുറിയിൽ ഇതേപോലത്തെ ഇത്രയും ഉള്ള ഒരു ഒരു മുറിയിലാണ് നമ്മളുടെ ഐഡിയാസ് വരുന്നത്. ഇരുന്ന് ഒരു ചായ മാത്രമായിരിക്കും ഞങ്ങളുടെ മുന്നിൽ, ചായയോ ഒരു പഴംപൊരിയും മാത്രം ഉള്ളായിരിക്കും ഞങ്ങളുടെ മുന്നിൽ. എന്നിട്ട് അതിന്റെ മേളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തോട്ട്സും അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഞാനത് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കണ്ണിൽ കണ്ണുനീർ വരും.
1: ഞാനിവിടെ കൊണ്ടുവന്ന് കരയ്ക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം വളരെയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സന്തോഷവും വളരെയധികം അത്ര പ്രൗഡും ആണ് നമ്മളുടെ വുമൻസ് കോർണറിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവരിക എന്ന് പറഞ്ഞപ്പം. എനിക്ക് ഇങ്ങനെ ഒരു വുമൻസ് കോർണർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കിട്ടിയപ്പോൾ തന്നെ ഞാൻ ആദ്യം മനസ്സിലാലോചിച്ചത് ഓ എന്തുകൊണ്ട് നമ്മളുടെ നാട്ടിൽ തന്നെ നമ്മളുടെ അഭിമാനമായിട്ടുള്ള നമ്മളുടെ ലേഡീസിനെ കൊണ്ടുവന്നുകൂടാ ഇങ്ങനെ ഒരു പരിപാടി, അവരെയും കൂടെ അറിയട്ടെ. അപ്പൊ അത്രത്തോളം അങ്ങനെയും കൂടിയിട്ട് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സുമ കാർത്തിക എന്ന് പറയുന്ന രണ്ട് ഡോക്ടേഴ്സും അവരുടെ സ്റ്റാഫ്സും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അവരുടെ ഒരു ടീം തന്നെ അവരുടെ പിറകിലുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നാട്ടിൽ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വുമൻസ് കോർണർ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിരിക്കുകയാണ്. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. അപ്പം ഇത് ഞങ്ങളുടെ എൻ്റെ റേഡിയോ 91.2 വുമൻസ് കോർണർ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
10: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.

0: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
1: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
6: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. ഇന്ന് BSc ഒപ്റ്റോമെട്രി എന്താണെന്ന് കരിയർ ജാലകത്തിലൂടെ വിശദമാക്കാം. ഇത് കണ്ണിന്റെ ആരോഗ്യം, കാഴ്ച പരിശോധന, കണ്ണട നിർദ്ദേശിക്കൽ, കോൺടാക്ട് ലെൻസ് ഫിറ്റിംഗ്, കണ്ണ് രോഗങ്ങൾ തിരിച്ചറിയൽ എന്നിവ പഠിക്കുന്ന ഒരു പ്രധാന അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സാണ്. കണ്ണ് ശസ്ത്രക്രിയ ചെയ്യാത്തതെങ്കിലും കണ്ണ് പരിശോധനയും വിഷൻ കെയറും കൈകാര്യം ചെയ്യുന്ന ആരോഗ്യ വിദഗ്ധർ തന്നെയാണ് ഒപ്റ്റോമെട്രിസിസ്റ്റ്. കോഴ്സിന്റെ ദൈർഘ്യം 3 വർഷമാണ്. 1 വർഷം ഇന്റേൺഷിപ്പ് ഉൾപ്പെടെ 4 വർഷം യോഗ്യത, പ്ലസ് ടു സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. പഠിക്കുന്ന പ്രധാന വിഷയങ്ങൾ ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജി, ഒക്കുലർ അനാട്ടമി, ഒപ്റ്റിക്സ്, റിഫ്രാക്ഷൻ, കോൺടാക്ട് ലെൻസ്, ഐ ഡിസീസസ്, ക്ലിനിക്കൽ ഒപ്റ്റോമെട്രി, വിഷൻ തെറാപ്പി, ലോ വിഷൻ എയ്ഡ്സ് എന്നിങ്ങനെയുള്ള വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായും പഠിക്കുന്നത് കണ്ണ് പരിശോധന നടത്തുക, കാഴ്ചയുടെ പവർ കണ്ടെത്തുക, സ്പെക്ടാക്കിൾസ് നിർദ്ദേശിക്കുക, കോൺടാക്ട് ലെൻസ് ഫിറ്റിംഗ്, കണ്ണ് രോഗങ്ങളുടെ ആദ്യഘട്ട ലക്ഷണങ്ങൾ തിരിച്ചറിയുക, വിഷൻ തെറാപ്പി ചെയ്യുക. ഇതിന്റെ ജോലി സാധ്യതകൾ പ്രധാനമായിട്ടും ഒപ്റ്റോമെട്രിസ്റ്റ്, കോൺടാക്ട് ലെൻസ് സ്പെഷ്യലിസ്റ്റ്, വിഷൻ തെറാപ്പിസ്റ്റ്, റിഫ്രാക്ഷനിസ്റ്റ്, ഐ ക്ലിനിക് അസിസ്റ്റന്റ്, ഒപ്റ്റിക്കൽ കൺസൾട്ടന്റ് എന്നിങ്ങനെയുള്ള ജോലി സാധ്യതകളാണുള്ളത്. പ്രധാനമായും ജോലി ലഭിക്കുന്ന ഇടങ്ങൾ ഐ ഹോസ്പിറ്റൽ, ഒപ്റ്റിക്കൽ ഷോപ്സ്, വിഷൻ ക്ലിനിക്സ്, റിസർച്ച് സെന്റേഴ്സ്, ലെൻസ് മാനുഫാക്ചറിംഗ് കമ്പനീസ് എന്നിവിടങ്ങളിലൊക്കെയും ജോലി ലഭിക്കുന്നതാണ്. ഇതിന്റെ ഹയർ സ്റ്റഡീസ് ആയിട്ട് MSc ഒപ്റ്റോമെട്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് ഒപ്റ്റോമെട്രി, ഫെല്ലോഷിപ്പ് കോഴ്സസ്, MBA ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, PhD വിഷൻ സയൻസ് എന്നിങ്ങനെയുള്ള കോഴ്സിലേക്കും വേണമെങ്കിൽ

0: കേരളത്തിലും താരതമ്യേന മറ്റ് പാരാമെഡിക്കൽ കോഴ്സുകളെ അപേക്ഷിച്ച് വളരെ വേഗം അഡ്മിഷൻസ് നേടാൻ കഴിയുന്ന ഒരു കോഴ്സ് കൂടിയാണ് BSc ഓപ്റ്റോമെട്രി. കരിയർ ജാലകത്തിൽ ഇത്ര നേരവും നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് BSc ഓപ്റ്റോമെട്രിയെ കുറിച്ചുള്ള വിശദാംശങ്ങളാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653 നമ്പർ ഒന്നുകൂടി പറയാം. 7559913653.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി 91.2.

0: കാലാവസ്ഥാ വകുപ്പ്. ഏഴ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അഞ്ചു ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്രസമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലോവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി.
0: നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗെല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗെല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗെല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: കൂത്തുപറമ്പ് മൂരിയാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈ ഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്.
0: വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് എ യു പി സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൌത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ടി ജി തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പിഎം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദ്ലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
4: ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരന്റികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പി എം ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പി എം ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ എൽ ഡി എഫും യു ഡി എഫും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാന്റ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പിഐബി തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് sec.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ഇഡി പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീരന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതികവിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. പി എം വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവമുള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും സ്പോർട്സും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
7: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി. കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
9: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ ബിബാറ്റക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യുഡിഎഫ് സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ന് സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശ് സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇൻഡോറിലെത്തി. ഗവർണർ മംഗുഭായ് പട്ടേലും മുഖ്യമന്ത്രി മോഹൻ യാദവും ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള പരിപാടിയിൽ ശ്രീമതി മുർമു പങ്കെടുത്തു. ഓംകാരേശ്വറിൽ അരിവാൽ രോഗ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ നാളെ പങ്കെടുക്കുന്ന രാഷ്ട്രപതി ഒഡീഷയിലെ റായ്റിംഗ്പൂരിൽ എയിംസ് ഭുവനേശ്വർ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പും ഉദ്ഘാടനം ചെയ്യും. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിവാടെക് ഉച്ചകോടിയിൽ പങ്കെടുക്കും. യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യാ സ്റ്റാർട്ടപ്പ് ഇവന്റാണ് വിവാടെക് 2026. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രഞ്ച് തലസ്ഥാനത്ത് ഇന്നലെ എത്തിയ ശ്രീ നരേന്ദ്രമോദിക്ക് ഇന്ത്യൻ സമൂഹം ഊഷ്മള സ്വീകരണം നൽകി. നിർമ്മിത ബുദ്ധി, നവീകരണം, സാങ്കേതിക വിദ്യാധിഷ്ഠിത ആഗോള സഹകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിവാടെക് ഉച്ചകോടിക്ക് മുന്നോടിയായി പാരീസിൽ ഒരു മാധ്യമ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവീകരണം കൂടുതൽ വേഗത്തിൽ നടപ്പാക്കാൻ അനുയോജ്യമായ അന്തരീക്ഷമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Right from a very young age, to my mind, there's no better place than India today to locate your facilities, to locate data centers, to get a pool of talent to help you innovate smarter, faster. And we see India providing that enabling environment to encourage these innovators.
0: India UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരും. ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ എന്ന സാമൂഹിക സുരക്ഷാ കരാറും അതേ ദിവസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജാർഖണ്ഡിലെ രണ്ട് രാജ്യസഭാ സീറ്റുകളിലേക്കും മിസോറാമിലെ ഒരു സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. ജാർഖണ്ഡ് മുക്തി മോർച്ച, കോൺഗ്രസ് പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ഒരു സ്വതന്ത്രനുമാണ് ജാർഖണ്ഡിൽ മത്സരിക്കുന്നത്. മിസോറാമിൽ ഭരണകക്ഷിയായ സോറം പീപ്പിൾസ് മൂവ്മെന്റും പ്രതിപക്ഷത്തെ മിസോ നാഷണൽ ഫ്രണ്ടും മത്സരരംഗത്തുണ്ട്. ബിജെപിയും കോൺഗ്രസും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഹിമാചൽ പ്രദേശിലെ ചമ്പ ജില്ലയിലുണ്ടായ റോഡപകടത്തിൽ 7 മരണം. മരിച്ചവരിൽ 4 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21-ന് നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. കഴിഞ്ഞ 12 വർഷ കാലയളവിൽ രാജ്യത്തെ നക്സൽ പ്രവർത്തനങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അഭൂതപൂർവമായ വികസന പ്രവർത്തനം കൊണ്ടുവരുന്നതിനും കേന്ദ്ര സർക്കാർ നിരവധി നടപടികളാണ് സ്വീകരിച്ചത്. 2026 മാർച്ച് 31-ഓടെ രാജ്യത്തു നിന്നും നക്സലിസം പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. 2026 പത്മപുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്ററിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നരേശന് പത്മശ്രീയും സമ്മാനിക്കും. പിഎം വികസിത് ഭാരത് റോസ്കർ യോജന പ്രകാരം 2,400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റ് ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. അതേസമയം സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനത്തെക്കുറിച്ച് നാളെ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് BJP അംഗം BB ഗോപകുമാർ അറിയിച്ചു. കേരളത്തിൽ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. വിവിധ ജില്ലകളിൽ നിപ ഷിഗല്ല മലേറിയ ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലുള്ള നിപ രോഗിയുടെ നില മാറ്റമില്ലാതെ തുടരുന്നു. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് എ പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 വിജയിച്ചു. ഹോർമൂസ് കടലെടുക്ക് വീണ്ടും തുറക്കുക, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങി 14 വിഷയങ്ങൾ ഉൾപ്പെട്ട ധാരണാപത്രത്തിൽ അമേരിക്കയും ഇറാനും ഒപ്പുവച്ചു. ഒരു റിപ്പോർട്ട്.
3: പാരീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചത്. ധാരണാപത്രത്തിലെ നിബന്ധനകൾ ഇരുപക്ഷവും അന്തിമമാക്കുകയും ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. അന്തിമ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ 60 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് ധാരണാപത്രത്തിൽ പറയുന്നു. US നാവിക ഉപരോധം നീക്കം ചെയ്യാനും ഹോർമുസ് കടലിടുക്കിലൂടെ വാണിജ്യ കപ്പലുകൾക്ക് 60 ദിവസത്തേക്ക് കടന്നുപോകാനുള്ള സൌകര്യം ഒരുക്കാനും ഉപരോധങ്ങൾ ഘട്ടംഘട്ടമായി പിൻവലിക്കാനും ധാരണാപത്രത്തിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: PM ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെ എന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി മലപ്പുറം മഞ്ചേരിയിൽ മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ബിനോയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കേരള ലക്ഷദ്വീപ് അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷന്റെ കീഴിലുള്ള അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് 2026-27 ആദ്യപാദ പെൻഷനേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു. തിരുവനന്തപുരം ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രക്കർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 120 ഉയർന്ന് 77,057, നിഫ്റ്റി 47 നേട്ടത്തിൽ 24,078 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 1,10,800 ഗ്രാമിന് 13,850 ഇന്നത്തെ വില. ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനും മുറിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. രാജ്യത്തെ എല്ലാ ഭക്ഷ്യ വ്യവസായ സംരംഭകർക്കും ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി. ഗുണനിലവാരമില്ലാത്ത കത്തി, ബ്ലൈഡ് തുടങ്ങിയ ഉപകരണങ്ങൾ ആരോഗ്യത്തിന് ഭീഷണി ഉയർത്തുമെന്നും FSSAI വ്യക്തമാക്കി. കേരളത്തിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ മധ്യപ്രദേശ് സന്ദർശനത്തിന് തുടക്കം. ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണം സംബന്ധിച്ച പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുത്തു. പാരീസിലെ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തെയും അഭിസംബോധന ചെയ്യും. നിർമ്മിത ബുദ്ധി, നവീകരണം എന്നിവയുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയ്ക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ സംസ്ഥാന ബജറ്റ് നാളെ. ജാർഖണ്ഡിലും മിസോറാമിലും രാജ്യസഭാ സീറ്റിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാനുമായി 14-ഇന സമാധാന കരാറിൽ ഒപ്പുവച്ച് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: എന്നാലും പുന്നയ്യറ്റ സുരേൻ തന്നെ ഒന്ന് സമ്മതിക്കണം. അധികാരമോഹവുമില്ല, പാർട്ടിയുടെ മേൽവിലാസത്തിൽ ഒരാനുകൂല്യവും വേണ്ട. പാർട്ടി പറയുന്ന എല്ലാ പരിപാടിക്കും ആത്മാർത്ഥമായി നിന്നങ്ങ് പ്രവർത്തിക്കും.
1: അവനാ ഈ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടൻ.
0: അതെന്താ അങ്ങനെ പറഞ്ഞേ?
1: അവൻ 10 ദിവസം സുഖമില്ല, ഒന്ന് കിടക്കട്ടെ. വിവാഹം പോലും കഴിക്കാത്തവനാ. എത്ര പാർട്ടിക്കാര് കാണും അവനെ നോക്കാൻ?
0: അത് ശരിയാ, മരിച്ചു കഴിയുമ്പോ പാർട്ടിക്കാര് കുറെ റീത്ത് കൊണ്ടുവന്ന് അങ്ങ് വെക്കും.
1: ബന്ധുക്കളായ ബന്ധുക്കളും അവനോട് ഇഷ്ടമുള്ള പലരും പറഞ്ഞത് ആ പെണ്ണ് കെട്ടാൻ.
0: ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാ പോലും അവൻ പെണ്ണ് കെട്ടത്തില്ല.
1: പാർട്ടിക്കാർക്കാർക്കും അവൻ കെട്ടായിരിക്കുന്ന ഇഷ്ടം കേട്ടോ.
0: ഞാൻ ഒരിക്കൽ സുരേന്ദ്രനോട് ചോദിച്ച് ഇങ്ങനെ ഒറ്റത്തടിക്ക് നിന്നാ മതിയോ എന്ന്, ഒരക്ഷരം അവൻ മറുപടി പറഞ്ഞില്ല. ഒന്ന് ചിരിച്ചിട്ട് അവനങ്ങ് പോയി.
1: കല്യാണക്കാരി ആര് ചോദിച്ചാലും അവൻ മറുപടി പറയത്തില്ല, ഒന്ന് ചിരിക്കും.
0: കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞാൻ ചോദിച്ച് ഇത്തവണ ഒന്ന് മത്സരിച്ചുകൂടായെന്നു, അവന് താല്പര്യമില്ലെന്നു.
1: എന്നിട്ട് ഇലക്ഷൻ സമയമായപ്പോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടു.
0: അതേസമയം സീറ്റ് കിട്ടാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ട് നടന്നവരും രഹസ്യമായിട്ട് എതിർ കക്ഷിക്ക് വോട്ട് പിടിക്കുന്നവരും ഉണ്ട്. എന്താ ഗോപി ഇത്രയും താമസിച്ചത്? എന്നും മരുന്ന് സമയം കഴിഞ്ഞല്ലോ.
2: രാവിലെ ഇറങ്ങിയതാ അമ്മാവി, നമ്മുടെ പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്ന ബാബുവിന് ഒരു അക്കിടി പറ്റി.
0: അവന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ കെട്ടിയിരുന്ന ചരടും മാലയൊക്കെ പൊട്ടിപ്പോയോ?
2: അവൻ നടത്തിക്കൊണ്ടിരുന്ന പെട്ടിക്കട ഇളക്കി വേറെടുത്ത് കൊണ്ടുവച്ച്.
1: അവന് തലയ്ക്ക് അസുഖം വല്ലതുണ്ടോ? ഇളക്കി എന്തോ ഇത്?
2: പറയട്ടമ്മാവാ, അവനെ എങ്ങാണ്ട് ചെന്ന് നോക്കിയപ്പോ ഇപ്പൊ തട്ടുകട വെച്ചിരിക്കുന്ന സ്ഥലത്തിന് രാശി കുറവാണെന്ന്.
0: രാശി കുറവാണെങ്കിൽ കൊറച്ച് ഉണ്ണാമ്പ് വാങ്ങിട്ട് തട്ടുകടക്ക് ചുറ്റും വെതറാൻ പറ.
1: ഇതാ ഇളക്കിയ തട്ടുകട എവിടെ കൊണ്ടുവച്ച്?
2: നമ്മുടെ കിഴക്കേത്തറ മുക്കിനെ മാത്യു സാറിന്റെ വസ്തുവിന്റെ സൈഡിൽ കൊണ്ടുവച്ചു.
0: അയ്യോ, അവിടെ രാശി ഉണ്ടെന്ന് നോക്കിയപ്പോ പറഞ്ഞോ?
1: ഇന്ന് ഉദ്ഘാടനം നടന്നോ?
2: ഇന്ന് ഉദ്ഘാടനം നടത്താനിരുന്നതാ, പക്ഷെ ഇന്നലെ രാത്രി മാത്യു സാറിന്റെ മോനായിരിക്കും തട്ടുകട അങ്ങ് ഇളക്കി കളഞ്ഞു.
0: ആരാണ്ട് ന്യൂസ് കൊടുത്തതായിരിക്കും.
2: പിന്നെ കൊടുക്കാതെ തട്ടുകട എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, വസ്തുവിൽ മതിൽ കെട്ടാനുള്ള കല്ലും മണലും വരെ ലോറിയിലെത്തി.
0: ബാബു ഇതറിഞ്ഞിട്ട് നിന്ന് കരഞ്ഞോ?
2: ഇതിനിടയ്ക്ക് പഞ്ചായത്ത് മെമ്പർ വന്ന് തട്ടുകട വണ്ടിയെ കയറ്റി പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാൻ ഏർപ്പാടാക്കി. വണ്ടി കാശ് മെമ്പറാ കൊടുത്തത്.
0: പഴയ സ്ഥലത്ത് കൊണ്ടുവച്ച രാശി ശരിയാകത്തില്ലെന്ന്.

0: എല്ലാം ചരടും മാലയും ജപിച്ച് അവന്റെ ദേഹം മൊത്തം വെച്ച് അങ്ങ് കെട്ടിയിടും. വല്ല കാര്യമുണ്ടോ?
1: അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ആ ചരടെല്ലാം കൂടെ വരിച്ചു പൊട്ടിച്ച് കളയാവോ, ഈ സോക്കേട് അങ്ങ് മാറും. യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ നീക്കിയാൽ നക്ഷത്രമെണ്ണി കാലം കഴിക്കും.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: അങ്ങനെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ 91.2 എല്ലാ പ്രേക്ഷകർക്കും, എന്റെ റേഡിയോ 91.2 രശ്മി ഹപ്പിയും ഗാനമഞ്ചിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് കൂടെയുള്ളത് അർജന്റീന. ഇതിനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് ഗാനമഞ്ചിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. അതിനു മുമ്പ് നമ്മൾ എപ്പോഴും ഗാനമഞ്ചിൽ പറയുന്നൊരു കാര്യമാണ്, ഒരു നല്ലൊരു സായാഹ്നത്തിലൊരു ചായയോടൊപ്പം നമ്മുടെ ഗാനമഞ്ചിലൂടെ കേൾക്കുന്ന പാട്ടുകളെ കേട്ടിങ്ങനെ ആസ്വദിച്ചിരുന്ന് എന്ത് രസമായിരിക്കും എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ ചായയേക്കാൾ ഇച്ചിരൂടെ എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, കാപ്പി. അപ്പോൾ ഞാൻ ഈ കാപ്പിയെക്കുറിച്ച് കൂടുതലായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ, കാപ്പി നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നത് പണ്ടൊരാൾ 17-ാം നൂറ്റാണ്ടിൽ ഒരു സൂഫി സന്യാസിയായ ബാബ ബുദ്ധൻ അങ്ങ് മക്കയിലേക്ക് ഒരു തീർത്ഥാടനത്തിന് പോയി. അങ്ങ് യമനിലെ മോക്കയിൽ വെച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് കോഫി കുടിക്കുന്നത്. അദ്ദേഹത്തിന് അന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കാപ്പി. പക്ഷെ അന്ന് അദ്ദേഹം അത് എങ്ങനെയെങ്കിലും അത് ഇന്ത്യയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അന്ന് അറബികൾക്ക് ഈ വിത്തുകൾ പുറത്തോട്ട് കൊണ്ടുപോകുന്ന വലിയ തെറ്റായിരുന്നു, തലവരെ വെട്ടിക്കളയുമായിരുന്നു. അതുകൊണ്ട് ബാബാ ബുധൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള 7 കാപ്പിക്കുരുകൾ അദ്ദേഹത്തിന്റെ താടിയിൽ ഒളിപ്പിച്ച് ഭദ്രമായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കർണാടകയിലെ ചിക്കമംഗ്ലൂരിൽ വെച്ച് നട്ടുപിടിപ്പിച്ചു. അവിടുന്ന് തുടങ്ങിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഈ കാപ്പിയുടെ യാത്ര. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാപ്പി ഇന്ത്യയിലേക്ക് വന്ന കഥ നിങ്ങൾ കേട്ടു. ഇനി നമുക്ക് കുറച്ച് പാട്ട് കേൾക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ചിലേക്ക് വേഗം തന്നെ വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ.

യെസ് നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കണ നമ്പർ ഇതാണ്, 9544-7001-2. വേഗം തന്നെ വിളിക്കൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹലോ, എൻ്റെ പേര് സൽമാൻ. എനിക്ക് നീ ഇല്ലാ നേരം എന്ന പാട്ട് വെച്ച് തരണം എന്നാണ് സൽമാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സൽമാന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹലോ ചേട്ടാ, എന്റെ പേര് അശ്വിൻ സന്തോഷ്, ഞാൻ കരുനാഗപ്പള്ളി തഴവിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കാവാണെ നല്ല കാവാണെ എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കണം അശ്വിൻ. അപ്പോൾ അശ്വിന് വേണ്ടിയും സൽമാന് വേണ്ടിയും നമുക്ക് ഈ രണ്ട് പാട്ടും കേൾക്കാം.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

യെസ്, നമ്മൾ വീണ്ടും ഇങ്ങനെ തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ചിലേക്ക്. ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളത് അർജന്റീനയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തതായിട്ട് വേഗം തന്നെ വിളിച്ചോളുവതിനായിട്ട് വിളിക്കേണ്ട നമ്പർ 9544700902 വേഗം തന്നെ വിളിക്കൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ രതീഷ് കരുനാഗപ്പള്ളിയിൽ നിന്ന്. എനിക്ക് തേന്മാവിൻ കൊമ്പത്ത് എന്ന ഫിലിമിലെ കള്ളിപ്പൂങ്കൽ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചേട്ടൻ ചോദിച്ചത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ്, എന്റെ പേര് സുഭാഷ്, എന്റെ വീട് കായംകുളത്താണ്. എനിക്ക് അറബിക്കഥയിൽ നല്ലൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പാട്ടും കേട്ട് നമുക്ക് വീണ്ടും തിരിച്ചു വരാം.

0: യെസ് വെൽക്കം ബാക്ക് ടു എൻ റേഡിയോ 91.2. നല്ല മനോഹരമായിട്ടുള്ള പാട്ടാക്കിയിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലാണ് ഇന്ന് കൂടെയുള്ളത് ആർ ജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തതായിട്ട് അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544770912. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചുവരാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ
0: ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുമി. സുമി എവിടുന്നാണ് വിളിക്കുന്നത്? തഴവ. തഴവയിൽ നിന്ന്. സുമി, ചായ ഒക്കെ കുടിച്ചോ? റെസ്റ്റ് എടുക്കുന്ന സമയമാണല്ലേ. ഓക്കെ, സുമിക്കുന്ന ഏത് പാട്ടാണ് ഗാനമഞ്ചരിയിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഞാൻ ഒരു ബഡ് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്, കുട്ടികളുടെ സ്കൂളില്. അപ്പൊ രാക്ഷസ രാജാവിനത്തെ
0: സ്വപ്നം തേച്ചാൽ ആ പാട്ട്. ഈ പാട്ട് ഇന്നലെ നമ്മൾക്ക് ആരാണ്ട് ഒരു ചേട്ടൻ ചോദിച്ചിരുന്നു. ഈ പാട്ട് നല്ലൊരു പാട്ടാണ്. എങ്ങനെ പോകുന്നു സ്കൂൾ ലൈഫൊക്കെ? നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ, ഈ പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ ശരി. ഇതാ നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്, സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ചമ്പക്കുളത്തച്ഛൻ എന്ന ചിത്രത്തിലെ മകളെ പാതി മലരെ എന്ന ഗാനം വെച്ച് തരുമല്ലോ. ഈ ഗാനം നിതിനും മറ്റെല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് കായംകുളത്ത് നിന്ന് ചേരാവളി ശിവൻ ചേട്ടൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജുൻ നിധിനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായി കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. നമ്പർ ഞാൻ പറയുകയാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: ഗുഡ് ഈവനിങ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? വസന്തരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അതെന്താ അങ്ങനെ പറയുന്നേ? എന്തെങ്കിലും വിശേഷം പറ. സുഖമായിട്ട് പോകുന്നു? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ വസന്തരൻ ചേട്ടന്? ഓക്കെ, അഗ്നിസാക്ഷി എന്ന മൂവിയിലെ ആ പാട്ട് ചേട്ടൻ ഇന്ന് കേൾക്കണം. ഇത് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്?
2: ഗാനമഞ്ജരി കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി
1: ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മഴവിൽ കൂടാരം എന്ന പടത്തിലെ എം ജി അണ്ണനും ചിത്രചേച്ചിയും പാടി മനോഹരമാക്കിയ മഞ്ഞിൽ മായും സായംകാലം എന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് പാട്ടും നമുക്ക് കേൾക്കാം.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി.

0: ഇലക്ട്രീഷ്യൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2, രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജി നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തരാനായിട്ട് അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ടും ഡെഡിക്കേഷൻസ് ഒക്കെ പറയാനായിട്ടും അതിനുള്ള നമ്പർ ഇതാണ്: 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ, റേഡിയോ ജംഗ്ഷൻ അല്ലേ?
1: റേഡിയോ ജംഗ്ഷൻ അല്ല, ഇത് ഗാനമഞ്ജരിയാണ്. യെസ്, അതെ, ഗാനമഞ്ജരി. എന്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയാണിത്. ആരാണ് സംസാരിക്കുന്നത്?
2: കൃഷ്ണകുമാർ.
1: ചേട്ടൻ എവിടുന്നാ വിളിക്കുന്നേ? കായംകുളം നടത്തുന്ന. ഓക്കെ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? പറഞ്ഞോളൂ.
2: ഒരു പാട്ടിന് രണ്ടു വരിയൊക്കെ പാടാൻ ഒരു അവസരമൊക്കെ തരുമോ?
1: പാടാം ചേട്ടൻ, പഠിക്കോ. പക്ഷെ എനിക്കൊരു പാട്ട് പറഞ്ഞു തന്നിട്ട് ചേട്ടൻ പോവാ ഉള്ളു. ഓക്കെ, എന്നാ പാടിക്കോ.

0: ഡ്യൂറ്റായിട്ട് പാടിയിരിക്കുന്നല്ലേ.
1: സ്വരവും അത്ര നന്നല്ല.
0: ആണല്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. കൊള്ള, വളരെ നന്നായിട്ട് പാടിയേട്ടാ.
1: ഞാൻ ഫീമെയിൽ സൗണ്ടും മെയിൽ സൗണ്ടും ഒക്കെ.
0: ആ, എനിക്ക് മനസ്സിലായി. രണ്ട് നമ്മള് വേറൊരാളെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലേ. രണ്ട് നമ്മളെ തന്നെ പാടും അല്ലേ. ആ, വേറൊരാളെ വേറൊരാളെ ആവശ്യം നമുക്ക് ഇല്ല അവിടെ. കൊള്ളാം.
1: മറ്റൊരാൾക്കുള്ള ഒരു ചാൻസ്
0: നമ്മള് വിട്ടുകൊടുക്കൂല അങ്ങനെ അല്ലേ. ഓക്കെ ചേട്ടൻ, ഏത് പാട്ടാ വേണ്ടേ?
1: അമരത്തിനകത്ത്.
0: ആ, ഏത് പാട്ട്? അഴകേ. ആ പാട്ടല്ലേ. ഓക്കെ, നമുക്ക് ആ പാട്ട് വെക്കാം കേട്ടോ. ഓക്കെ ശരി. ഇതാ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം വവ്വാക്കൗ. പ്ലീസ് പ്ലേ ദി സോങ് സ്വാമി സ്വാമി. അപ്പോൾ പുഷ്പയ്ക്കത്തെ പാട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: യെസ് വെൽക്കം ബാക്ക് ടു എന്റെ റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിധിയാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ജ്യോതി.
0: ആ ജ്യോതി, എവിടുന്നാ വിളിക്കുന്നേ? വവ്വാക്കാവ്. നമ്മൾ അടുത്തു തന്നെയാണ് അല്ലേ? ഓക്കെ, ജ്യോതിക്ക് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് മറ്റേ വരമഞ്ഞളാടിയ രാവിന്റെ
0: മാർഗം. ഓക്കെ ഓക്കെ, ആ പാട്ട് വേണം അല്ലേ?
1: ഇത് ബേസിൽ ജോസഫിന്റെ സൗണ്ട് പോലാ തോന്നുന്നത് കേട്ടോ. നിതിൻ എന്നാണ് പേര്.
0: അതെ,
1: എനിക്ക് പലപ്പോഴും ഇത് വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് സൗണ്ട് നല്ല പോലെ എനിക്ക് തോന്നുന്നു ബേസിലിന്റെ സൗണ്ട് പോലെ നല്ല മാച്ച്. ഞാൻ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കറിയില്ല.
0: അല്ല, മെസ്സേജ് കൊറേ പേര് പറഞ്ഞത്. ഓക്കെ, ഈ പാട്ട് ആർക്കുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: എന്റെ മോക്ക് വേണ്ടിട്ടാണേ.
0: മോളുടെ പേര് പറയൂ.
1: എന്റെ 3/4 വയസ്സുള്ള മോക്ക്, മോളുടെ പേര് ഇഷാൻവി രാജേഷ്.
0: ഇഷാൻവി രാജേഷ്. അപ്പൊ രാജേഷേട്ടനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ ഓക്കെ, ശരി ശരി ഓക്കെ
1: ശരി ശരി ശരി.
0: ഇതാ എപ്പോഴത്തെയും പോലെ നമുക്കൊരു മെസ്സേജും കൊണ്ട്. ഹലോ നിതിൻ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് മാധുരിയാണ്. നിതിൻ സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് രണ്ടു ലോകം എന്ന സിനിമയിലെ റോജാ മദര എന്ന ഗാനം വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ് മാധുരി. അപ്പോൾ നമുക്ക് ഈ രണ്ടു പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.
2: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

യെസ്, നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2, രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിധിനുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? സജിട്ടാ, കുറച്ച് ഉറച്ച് സംസാരിക്കുവോ? പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ട ചേട്ടന് വേണ്ടേ? സി ഐ ഡി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സിനിമ, നമ്മുടെ ജയറാം ചേട്ടൻ അല്ലേ അഭിനയിച്ചേ? ഓക്കെ, ആ ഏത് പാട്ടാ വേണ്ടേ? ആ പാട്ട് ഏതെന്നറിയോ? ആ ഓക്കെ, നമുക്ക് സെറ്റാക്കാം, ആ പാട്ട് നമുക്ക് ഇട്ടുതരാം കേട്ടോ. ഓക്കെ ചേട്ടാ, ശരി. ഇതതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൊണ്ട്, അങ്കിൾ ബൺ എന്ന സിനിമയിലെ ഇടയരാഗ രമണ ദുഃഖം ഈ ഗാനം ഒന്ന് വെച്ച് തരണേ എന്ന് സുനിൽ പള്ളിമൺ ചേട്ടൻ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് രണ്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
0: എന്താ സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ, തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

മനോഹരമായ നല്ല രണ്ട് പാട്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ 9544700912. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ. ഇതാ നമുക്ക് രണ്ട് നല്ല മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ രാജി രാജൻ. എന്റെ സ്ഥലം കൊല്ലം കരുനാഗപ്പള്ളിയിലെ ആനിവേലിക്കുളങ്ങരയിലാണ് ഞാൻ താമസിക്കുന്നത്. എനിക്ക് റൺവേയിലെ പുലരിയിലൊരു പൂന്തെന്നിൽ എന്ന പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിരിക്കുകയാണ്. നല്ലൊരു പാട്ടാണ്, അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. ഗുഡ് ഈവനിങ് ഗാനമഞ്ജരി, എനിക്ക് ഏകലവ്യൻ എന്ന സിനിമയിലെ രാത്രി ലീലികൾ എന്ന പാട്ട് വെച്ച് തരുമോന്ന് കൃഷ്ണ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും വേണ്ടി നല്ല രണ്ട് പാട്ട് കേൾക്കാം.

യെസ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ നൈറ്റി 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയുടെ കൂടെ ഉള്ളത് അർജുൻ നിതിനുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ നിങ്ങൾ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ 9544700902. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ചേട്ടാ, എനിക്ക് തുളസി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഗൗരി തടവിൽ നിന്നാണ്. അപ്പോൾ ഗൗരിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ്, ഗുഡ് ഈവനിങ് നിതിൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നും നന്ദനയാണ്. എനിക്ക് ബാംഗ്ലൂർ ഡേയ്സ് എന്ന സിനിമയിലെ ഏത് കരി രാവിലെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നന്ദന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. സമയം എത്ര പെട്ടെന്നാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ? സമയം പോകുന്നതിനനുസരിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അലക്കാൻ വെള്ളമില്ല എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ ഉണക്കാൻ വെയിലില്ല എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ എത്തിയിരിക്കുകയാണ്. അതേപോലെയാണ് നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് നമുക്കിപ്പോൾ സംസാരിക്കാനുള്ള സമയം തികയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗാനമഞ്ജരി ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഓരോ ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ വിത്ത് ആശയ് ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാതെ ട്യൂൺ ചെയ്യും ഇസൈ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏത് റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: മൂടില്ല, ഒന്നിനൊരു ഉഷാറില്ല, മനസ്സിനൊരു സന്തോഷം തോന്നുന്നില്ല. വല്ലാത്തൊരു ദിവസം, മോശം ദിവസം, ഇതൊക്കെ ചില ദിവസങ്ങളിൽ നാം പറയാറുള്ളതാണ്, പരിതപിക്കാറുള്ളതാണ്. ഇന്നൊന്നിനും തോന്നണില്ല എന്നൊക്കെ പറയാറുണ്ട്. സത്യവുമാകാം. പക്ഷേ ആ മടുപ്പ് തകർക്കേണ്ടതും മുറിക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ മാത്രം ബാധ്യത. മനസ്സുകൊണ്ടും ചിന്ത കൊണ്ടും പ്രതീക്ഷ കൊണ്ടും കർത്തവ്യങ്ങൾ കൊണ്ടും കടമകൾ കൊണ്ടും ആ മടുപ്പിൻ്റെ മൂടുപടത്തെ നമുക്ക് വലിച്ചു കീറാനാവും, ദൂരേക്ക് എറിഞ്ഞു കളയാനാവും. നാം തിരിച്ചറിയേണ്ടത് ഓരോ ദിവസവും നന്ദിപൂർവമായ സ്മരണയോടെ വേണം ആരംഭിക്കാൻ. ജീവനാകുന്ന, ആരോഗ്യമാകുന്ന, ഇക്കാണുന്ന സന്തോഷമാകുന്ന എല്ലാം നൽകുന്ന ഒരു പ്രഭാതം നമ്മിലേക്ക് വരുമ്പോൾ അതിനെ നന്ദിപൂർവം സ്മരിച്ചുകൊണ്ട് വേണം ഉണരാൻ. അതുകൊണ്ട് തന്നെയാണ് പല വിശ്വാസങ്ങളിലും ഉണർന്നാലുടൻ തന്നെ ചൊല്ലേണ്ട ശ്ലോകങ്ങളും പ്രാർത്ഥനകളുമൊക്കെ മനുഷ്യരെ പഠിപ്പിച്ചിരിക്കുന്നത്. ആ ശ്ലോകങ്ങളും വാക്യങ്ങളും ചൊല്ലുവാൻ തയ്യാറെടുക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ ആ ദിവസത്തിൻ്റെ മനോഹാരിത ഉൾക്കൊള്ളാനുള്ള ഒരു രൂപഭാവം ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അങ്ങനെ തുടങ്ങിയാൽ ഏത് മുഷിപ്പുള്ള ദിവസത്തിലും ഏത് മടുപ്പുള്ള ദിവസത്തിലും തിളങ്ങുന്ന ഒരു രേഖ നമുക്കെവിടെയെങ്കിലും കാണാൻ കഴിയും. ആ രേഖയിലേക്ക് നാം പ്രവേശിച്ചാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ മടുപ്പാകെ മാറും. ചിലപ്പോൾ ആ രേഖ നല്ലൊരു പുസ്തകമാകാം, ചിലപ്പോൾ ഒരു സേവനമാകാം, ചിലപ്പോൾ ചില ഓർമ്മകളാകാം, ചില കൂടിക്കാഴ്ചകളാകാം, ചില സന്തോഷങ്ങളാകാം, ചില വാട്സപ്പ് മെസ്സേജുകളാകാം. ഇങ്ങനെയൊക്കെ അതിന് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. അത് തിരിച്ചറിയാവുന്നത് നമുക്ക് മാത്രമാണെന്ന് മറക്കാതിരിക്കാം. അതുകൊണ്ട് തന്നെ മുഷിപ്പും മടുപ്പും നമുക്ക് വലിച്ച് ദൂരേക്കെറിയാം. സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നല്ല ഊർജ്ജസ്വലമായി ഓരോ പ്രഭാതത്തെയും കരുത്തുള്ള പ്രഭാതങ്ങളാക്കി മാറ്റാം. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജെ മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: പ്രണയ വസന്തം
1: തളിരണിയുമ്പോൾ
0: പ്രിയ സഖി എന്തേ മൗനം
1: ചിരകളിലേതോ
0: പുതിയ വികാരം അലിയുകയാണ് വിഷാദം.

തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്ങളുടെ തങ്

തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം തരകടതിം

താത്ത നീത മാമി താത്ത മാമ താത്ത

തക്കിട്ട് തഥിമി തക്കിട്ട് തഥിമി തന്താന ഹൃദയലയെന്ന ജതികൾ കോർത്തില്ലാന ഇടയുമിൻ ചുവടുകളെങ്കിലും തരികിടണം തരികിടണം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476 2643691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.